ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: 2026 ഓഗസ്റ്റ് 21 വെള്ളി, റബിയുൽ അവൽ 7 1448.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ഇന്ന് സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ, സൂറത്ത് അഹ്സാബ് എന്നീ അധ്യായങ്ങളാണ് ശ്രോതാക്കൾ തൻസീലിൽ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുഖ്മാൻ, സൂറത്ത് സജദ, സൂറത്ത് അഹ്സാബ് എന്നീ അധ്യായങ്ങളാണ് തൻസീലിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ. അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി ഹാരിസ് ഇബ്നു സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 സെപ്റ്റംബർ 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 ജൂൺ 24 അവിടെ വെച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീമിർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ഇൻഷിറാഹിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദറക്ക, നിന്റെ നെഞ്ച്, നിന്റെ ഹൃദയം. വദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രഖ്, നിന്റെ ഭാരം, നിന്റെ വിഷമം. അല്ലദീ അങ്കള, ഒടിച്ചുകളഞ്ഞ, ഞെരുക്കിക്കളഞ്ഞതായ. ദഹ്റക, നിന്റെ മുതുക്, നിന്റെ പുറം. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക, നിനക്ക്. സിക്റക, നിന്റെ കീർത്തിയെ, നിന്റെ സ്മരണ. ഫഇന്ന, അപ്പോൾ തീർച്ചയായും, നിശ്ചയമായും. മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തോടുകൂടി ഉണ്ട്. യുസ്റൻ, ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്. യുസ്റൻ, ഒരു സൗകര്യം. ഫഇദാ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ. ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ.
1: വവദഅനാ അൻക വിസ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ, നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻശിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു തന്റെ ദൂതന് ചെയ്തുകൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനും നന്മകൾ അനായാസം പ്രവർത്തിക്കാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി. നന്മകൾക്ക് വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആക്കിയതുമില്ല. അതെപ്പോഴും വിശാലമായതായി നീ കണ്ടു. നിന്റെ ആ പാപഭാരം ഇറക്കിവെക്കുകയും ചെയ്തു. അതായത് പാപത്തെ നിന്റെ മുതുകിന് ഭാരമായി തീർന്ന. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അല്ലാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ കഴിഞ്ഞാൽ തന്റെ സമുദായത്തിന്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അല്ലാഹു പറയുന്നു, അല്ലാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു. എന്നത് അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ചു നൽകിയത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുറാൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ആൽ ഇംറാൻ 160-165 പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

0: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം, സൂറത്ത് ഇമ്രാൻ 160-165 വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: أعوذ بالله من الشيطان الرجيم.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ ആധികാരിക അറബി തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വിവരണം തയ്യാറാക്കിയ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നിവയുടെ ശബ്ദാവിഷ്കാരമാണ്.
3: അധ്യായം 108, സൂറത്തുൽ കൗസർ. ധാരാളം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ഇന്ന അഅതൈനാക. നിശ്ചയമായും നാം നിനക്കു നൽകി, തന്നു. അൽ കൗസർ. ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ.
4: ഇന്ന അഅതൈനാകൽ കൗസർ.
3: നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു.
5: വചനം 2.
3: ഫസല്ലി. ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക. നിന്റെ റബ്ബിന്. വൻഹർ. അറുക്കുകയും ചെയ്യുക, മൃഗബലി കൊടുക്കുകയും ചെയ്യുക.
4: ഫസല്ലി ലിറബ്ബിക വൻഹർ.
3: ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക.
5: വചനം 3.
3: ഇന്നശാനിഅക. നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബിറ്റർ. വാല അറ്റവൻ, മുറിഞ്ഞുപോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ.
4: ഇന്നശാനിഅക ഹുവൽ അബ്തർ.
3: നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
6: അൽകൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രീമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗലുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന ആതൈനാക്കിൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗല് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ്. അതിന്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. സ്ഥലദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അതിനു നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. താനും രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നീര് കെട്ടിപ്പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് ആൺമക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.
3: അധ്യായം 109, സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6.
6: ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിന്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം. ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം. എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മഅദല്ലാ, അള്ളാഹുവിനോട് മറ്റു നിന്നെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം ഒന്ന്.
3: നബിയെ പറയുക: യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
4: ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
3: നബിയെ പറയുക: ഹേ അവിശ്വാസികളെ.
5: വചനം രണ്ട്.
3: ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന്. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല.
5: വചനം മൂന്ന്.
3: വല അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ.
4: വല അൻതും ആബിദൂന മാ അഅ്ബുദ്,
3: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല.
5: വചനം നാല്.
3: വല അന, ഞാനുമല്ല, ഞാനല്ല താനും. ആബിദുൻ, ആരാധിക്കുന്നവൻ. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന.
4: വല അന ആബിദും മാ അബദ്തും,
3: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല.
5: വചനം അഞ്ച്.
3: വല അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, എന്റെ ആരാധന.
4: വല അൻതും ആബിദൂന മാ അഅ്ബുദ്,
3: ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല.
5: വചനം ആറ്.
3: ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ മതം. നടപടി. വലിയ, എനിക്ക്. ദീൻ, എന്റെ മതം. നടപടി.
4: ലക്കും ദീനുക്കും വലിയ ദീൻ,
3: നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും.
6: ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമാർജ്ജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാഭര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്തു തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിൻ്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരുകൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്കു നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന 4-ാം വചനം നോക്കുക: അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആലം.
2: തഫ്സീർ അമാനി സമാപിക്കുകയാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നീ അധ്യായങ്ങളിലെ മലയാള വിവരണമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 65 വരെയുള്ള ആയത്തുകളാണ് പല ക്ലാസുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 66, 67 ആയത്തുകളാണ് എടുക്കുന്നത്.

فجعلناها نكالا لما فجعلناها فجع. ഇവിടെ ഐൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫജഅൽനാഹ അല്ല ഫജ, ഫജഅൽനാഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. നകാലൻ ലിമ, നകാലൻ ലിമ തൻവീന് ശേഷം ലാമ്, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന, നകാലൻ ലിമ. بين يديها وما خلفها وما خلفها وموعظة للمتقين وموعظة. ഇവിടെ عين ضاد ഈ രണ്ട് അക്ഷരങ്ങളെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. عين തൊണ്ടയുടെ മധ്യഭാഗം, وموعي ശേഷം وموعظ ض طائن പുള്ളിയിട്ടാൽ ض ض ض സാധാരണ അവിടെ ഓതുന്നത് പല ആളുകളും വമൗ ഇളത്തൻ എന്നായിരിക്കും, വമൗ ഇളത്തല്ലിൽ. അങ്ങനെയല്ല, വമൗ ഇളത്തൻ, വമൗ ഇളത്തല്ലിൽ. അതുപോലെ തന്നെ ഇവിടെയും തൻവീനു ശേഷം തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. വമൗ ഇളത്തല്ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ മണിക്കരുത്. അതുപോലെ തൻവീൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വമൗഇളിൽ, വമൗഇളിൽ എന്നല്ല, വമൗഇളിൽ മുത്തഖീൻ. അതുപോലെ അൽ മുത്തഖീൻ, മുത്തഖീൻ, മുത്തഖീൻ ഖാഫ്, മുത്തഖീൻ എന്നല്ല, മുത്തഖീൻ. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഖാ ഖീ ഖു അഖ് ലിൽ മുത്തഖീൻ, ഇങ്ങനെ വായിക്കണം. അടുത്ത ആയത്ത്, വഇദ് ഖാല മൂസ ലഖൗമിഹി. വഇദ് ഖാല, വഇദ് ഖാല എന്നല്ല, ദാൽ പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇദ് ദ ദി ദു അദ്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നാവിൻ്റെ അറ്റം വളരെ നേരിയ തോതിൽ പുറത്ത് ഉണ്ടായിരിക്കണം. വഇദ് ഖാല, വഇദ്, വഇദ് ഖാല. ഖാഫ് പറഞ്ഞു, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെയും മേലെയാണ് ഖാഫ്. ഖാല മൂസ, മൂസ എന്നല്ല, മൂസ ലിഖൗമിഹി, ലിഖൗമിഹി ഇന്നല്ലാഹ, ലിഖൗമിഹി ഇന്നല്ലാഹ. ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. സിലത്തുൽ കുബറ, സിലത്തുൽ ത്വീല എന്നൊക്കെ പറയും. അപ്പോൾ ലിഖൗമിഹി ഇന്നല്ലാഹ, ഇങ്ങനെ വായിക്കണം. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും, യഅ്മുറുക്കും, യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും. അൻ തസ്ബഹു, സാക്കിനായ നൂന് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്ബഹു, ഇഖ്ഫാ ബിഗുന്ന. തസ്ബഹു അല്ല തസ്, ദാലെ തസ്ബഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം ഹ. തസ്ബഹു ബഖറ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബഖറ. ഖാലു അതത്തഖിദുന, ഇവിടെയും മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലു അതത്തഖിദുന, അതത്തഖിദുന, കൃത്യമായി വായിക്കണം ഈ വാക്കുകളെല്ലാം. അതത്തഖിദുന, അതത്തഖിദുന ഹുസുവ. ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരത്തിന് സഅന് ദമ്മാണ്, ഹുസുവ എന്ന് സുക്കൂനാവരുത്, ഹുസുവ, ഹുസുവ. ഇവിടെ അക്ഷരത്തിനുള്ള സ എന്ന അക്ഷരത്തിനുള്ള ഹർക്കത്ത് മാറിപ്പോവരുത്, സുക്കൂനല്ല, ദമ്മാണ്, ഹുസുവ. ഖാല അഊദു ബില്ലാഹി, ഖാല അഊദു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണത്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിൻ ശൈത്താനിർ റജീം പറയണം. പല ആളുകളും ഔദു ബില്ലാഹി എന്നാ പറയുക, ഔദു അല്ലെങ്കിൽ ഔസു ബില്ലാഹി. വളരെയധികം ശ്രദ്ധിക്കണം. അഊദു, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ തൊട്ട് മുകളിൽ മധ്യഭാഗം,
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാല് ഔദു അല്ല, അപ്പോൾ അർത്ഥം മാറിപ്പോവും. അഊദു അഊദു ബില്ലാഹി അൻ അകൂന അൻ അകൂന, ഇവിടെ ഇദ്ഹാറാണ്, സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ അബദ്ധമായിട്ട് വരുന്നത് അൻ അകൂന എന്ന് വായിക്കും, അൻ അകൂന മിന എന്നല്ല, അൻ അകൂന അൻ അകൂന മിനൽ ജാഹിലീൻ ജാഹിലീൻ. അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 66-67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുറാൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുവാനോ പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
5: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
6: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ കച്ചവടക്കാരൻ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
7: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
6: അതെ,
7: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതെ,
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
6: അതിരുകൾ.
7: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
6: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിങ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഹാമിദി.

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമർ 1 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന.
2: تنزيل الكتاب من الله العزيز الحكيم

منكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم

وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا قل

0: أكبر
1: الله أكبر
2: الله أكبر
0: الحمد لله رب العالمين

0: الله أكبر
1: الله أكبر.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 1 മുതൽ 18 കൂടിയ വചനങ്ങൾ ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിലെ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാരിയ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: അക്ബർ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖാരിയ, ഒപ്പം സൂറത്തുൽ അസ്ർ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
2: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

പീസ് റേഡിയോ ടെൻസീൽ. ഇന്നത്തെ ടെൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിക്കുന്നത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 37 സൂറ സ്വാഫാത്ത് 32-34 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فأغوينا

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 32-33 വചനങ്ങളാണ് ഊതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 32-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. പരലോകത്ത് വച്ചുകൊണ്ട് തങ്ങൾ ചെയ്തത് വഴിപഴപ്പിക്കലാണെന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം തങ്ങളുടെ അനുയായികൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന ദാരുണമായ കാഴ്ചയാണ് അല്ലാഹു വളരെ മുൻകൂട്ടി തന്നെ നമ്മെ അറിയിക്കുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അഗ്വ വഴിപഴപ്പിച്ചു, യുഗ്വി വഴിപഴപ്പിക്കുന്നു, ഇഗ്വാ വഴിപഴപ്പിക്കൽ. ഇന്ന അതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത്. തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരുന്നു, ഗാവീൻ വഴിപഴച്ചവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ വഴിപഴച്ചവരാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ചില നേതാക്കന്മാർ ഈ ദുനിയാവിൽ തന്നെ തങ്ങളുടെ അനുയായികളെ ബോധപൂർവം വഴിപഴപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അറിയുന്ന, പ്രമാണങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾ പോലും ഭൗതികമായ ചില്ലറ ലാഭങ്ങൾക്കു വേണ്ടി, ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രമാണവിരുദ്ധമായ സംസാരങ്ങൾ പോലും നടത്തുന്നു എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. പക്ഷേ ആർക്കുമാർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, തീർത്തും നിസ്സഹായരായ പരലോകത്ത് വെച്ചാണ് ഈ കാര്യം അവർ വിളിച്ചു പറയുന്നത്. ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചിരിക്കുന്നു. ഇന്ന കുന്ന ഗാവീൻ, കാരണം ഞങ്ങൾ വഴിപഴച്ചവരായിരുന്നു എന്നതാണ്. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ദഅവ്നാകും ഇല ദ്വലാല, നിങ്ങളെ ഞങ്ങൾ വഴികേടിലേക്ക് ക്ഷണിച്ചിരുന്നു. അതാണ് ഫഅഗ്വൈനാകും എന്നതിൻ്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നത്. ഇന്ന കുന്ന ഗാവീൻ ഐ ദഅവ്നാകും ഇലാ മാ നഹ്നു ഫീഹ് ഫസ്തജബ്തും ലനാ, ഞങ്ങൾ ഏതൊരു വഴികേടിലായിരുന്നോ ആ വഴികേടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളോ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. നഊദു ബില്ലാ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ എത്രമാത്രം അത് ഗുണകരമാണെന്നത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രമാണത്തെയാണ് പിൻപറ്റേണ്ടതെന്ന് കൃത്യമായി പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് സ്വീകരിച്ച ആളുകൾ പറയുമ്പോൾ നേതാക്കന്മാർ പറയും അവർ പുത്തൻവാദികളാണ്, അവർ ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്, അവർ മദ്ഹബിൻ്റെ ഇമാമുകളെ അവമതിക്കുന്നവരാണ് എന്ന നിലയിലൊക്കെ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ, പ്രമാണത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്ന, സുന്നത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരുന്ന, ബിദ്അത്തുകൾക്കെതിരെ ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന, ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന ആളുകളുടെ വാക്കുകൾ, ആ വാക്കുകൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നെങ്കിൽ എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കുന്ന, ഖേദത്തോടുകൂടി പറയുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഫഅദുലൽനാകും അൻ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. വൽ ഈമാനി ബിഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. ഇന്നാ കുന്ന ദാല്ലീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് തന്നെ, അഥവാ നിങ്ങൾ ഞങ്ങളുടെ അനുയായികൾ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വഴികേടിലായിരുന്നു. ഫഹലക്ന ബി സബബി കുഫ്രിന വ അഹ്ലക്നാകും മഅനാ, ഫഹലക്ന ബി സബബി കുഫ്രിന, ഞങ്ങളുടെ കുഫർ കാരണമായി ഞങ്ങൾ നാശത്തിലകപ്പെട്ടു, ആ നാശത്തിലേക്ക് നിങ്ങളെക്കൂടി ഞങ്ങൾ ക്ഷണിച്ചു, അങ്ങനെ നിങ്ങളെയും നശിപ്പിച്ചു. ഇനി തഫ്സീറുകൾ തന്നെ കാണാൻ സാധിക്കും, അവരുടെ വാക്ക് കേട്ടാൽ അവർ പറയുന്നു എന്നതുപോലെയാണ്. എന്ത്? ഇന്ന ലം നുഖ്ലിസ് അംഫുസന ഫകൈഫ നുഖ്ലിസുക്കും. നേതാക്കന്മാർ അനുയായികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ സാധ്യമല്ല, പിന്നെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കും? ഫഅഗ്വൈനാകും യഅനി ജഅൽനാകും മിൻ അഹ്ലിൽ ഗയ്യി ബിസ്വദ്ദിക്കും അൻ ത്വരീഖിർ റുഷ്ദ്. ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. എങ്ങനെ? സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ട്. എത്ര ചിന്തിപ്പിക്കുന്ന വാക്കാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വാക്ക്. നിങ്ങൾ അത് ആ പ്രഭാഷണം കേൾക്കരുത്, അതേപോലെ തന്നെ ആ പുസ്തകം വായിക്കരുത്, ആ ഉപദേശം കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യസന്ദേശങ്ങൾക്ക് മുമ്പിൽ, സത്യശബ്ദങ്ങൾക്ക് മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിച്ച ആളുകളാണ് ഈ തരത്തിൽ നാളെ പരലോകത്ത് പറയുക എന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. മാത്രമല്ല, ഈ ആയത്തിന് തഫ്സീർ ചെയ്തിടത്ത് ചില മുഫസ്സിരീങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ വചനത്തിൽ നമുക്കൊരു പാഠമുണ്ട്. ആരുമായിട്ടാണോ നമ്മൾ കൂട്ടുകൂടുന്നത് എന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരുമായിട്ടാണ് ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ ഉപദേശങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്? അവർ സന്മാർഗികൾ തന്നെയാണോ? അവർ തഖ്വയുള്ളവർ തന്നെയാണോ? അതല്ല, അവർ നമ്മളെ പറ്റിക്കാൻ, അതേപോലെ തന്നെ നമ്മളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അതിനുവേണ്ടി നടക്കുന്നവരാണോ? എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. തിരുമേനി പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി, ഒരു നല്ല ആളുടെ കൂടെ കൂടുന്ന ആളുടെ ഉദാഹരണം, ഹാമിലിൽ മിസ്ക്, കസ്തൂരി വാഹകനെ പോലെയാകുന്നു. അല്ലേ, ഒരു സുഗന്ധവുമായി നടക്കുന്ന ആളുടെ കൂടെ കൂടിയാൽ ഇമ്മാ അൻ യുഹ്ദിയക വ ഇമ്മാ അൻ തബ്താഅ മിൻഹു, ഒന്നുകിൽ അയാളിൽ നിന്നേക്ക് നല്ല സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ അയാളിൽ നിനക്കത് വാങ്ങിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾ നിനക്ക് വെറുതെ തന്നേക്കാം സുഗന്ധദ്രവ്യം, നല്ല സാധനം നിനക്ക് തന്നേക്കാം. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഒന്നുമല്ലെങ്കിൽ അയാളിൽ നിന്ന് നിനക്ക് സുഗന്ധം, ആ പരിമളം നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ വ മസലുൽ ജലീസി സൂഇ, ഒരു ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ കൂടുന്നവൻ്റെ ഉദാഹരണം, കനാഫിഖിൽ കീരി ഇമ്മാ അൻ യഹ്രിഖ സിയാബക് വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ, ഒരു ഉലയിൽ ഊതുന്ന ഈ ലോഹങ്ങൾ ഉരുക്കാൻ വേണ്ടി തീ കത്തിച്ച് അത് ഊതി കത്തിക്കുന്ന ആ മനുഷ്യൻ്റെ അരികിൽ കൂടിയവൻ്റെ പോലെയാകുന്നു. അവിടെ കൂടിയാൽ ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയാൻ കാരണമാകും, അല്ലെങ്കിൽ വളരെ ചീത്ത ദുർഗന്ധമാണ്, ചീത്ത മണമാണ് ആ മനുഷ്യൻ്റെ അടുക്കൽ നിനക്ക് ലഭിക്കുക. ഇതാണ് നല്ല ആരുടെ കൂടെ കൂടുന്നവൻ്റെയും ദുഷിച്ച ആളുടെ കൂടെ കൂടുന്നവൻ്റെയും ഉദാഹരണം എന്ന് പ്രവാചകൻ തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 5534 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നാം എവിടെ നിന്നാണ് ദീൻ പഠിക്കുന്നത്? ആരാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്? ആരെയാണ് നമ്മൾ നമ്മളുടെ മതത്തിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ നാം പിന്തുടരുന്നത് എന്നത് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന, വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ദുനിയാവിലെ കാര്യമാണെങ്കിൽ നമുക്ക് വല്ല വഴികേടും സംഭവിച്ചാൽ, ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ നാളെ പരലോകത്ത് നമ്മൾ ദീനാണെന്ന് കരുതി, സന്മാർഗമാണെന്ന് കരുതി ദുർമാർഗം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, ഷിർക്ക് തൗഹീദാണെന്ന് കരുതി ഷിർക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത ദൗർഭാഗ്യത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്, കൊണ്ടെത്തിക്കുന്നതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 33-ാമത്തെ വചനം, ഫഇന്നഹും യൗമഇദിം ഫിൽ അദാബി മുഷ്തരികൂൻ. ഫഇന്നഹും, തീർച്ചയായും അവർ, യൗമഇദിൻ, അന്നേ ദിവസം, ഫിൽ അദാബി, ശിക്ഷയിൽ, മുഷ്തരികൂൻ, പങ്കാളികളായിരിക്കും. ഇഷ്തറക എന്ന് പറഞ്ഞാൽ പങ്കുചേർന്നു, യഷ്തരിക്കു ഇഷ്തിറാക്കൻ, അതാണ് അതിൻ്റെ രൂപം. ഇഷ്തറക്ക, പങ്കുചേർന്നു, യഷ്തരിക്കു, പങ്കുചേർക്കുന്നു അല്ലെ പങ്കുചേരുന്നു, ഇഷ്തിറാക്കൻ പങ്കാളികളാകുന്നു. അല്ലമീറു യഊദു അലൽ അത്ബാഇ വൽ മത്ബൂഈൻ, ഈ അവർ എന്നത് അത് അനുയായികളിലേക്കും നേതാക്കളിലേക്കും മടങ്ങും. രണ്ടു കൂട്ടരും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. യഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി ഐ ഫി അസ്ലിഹി, ഖിയാമത്ത് നാളിൽ ആ ശിക്ഷയിൽ അവർ പങ്കാളികളായിരിക്കും. വ ഇൻകാന ബഅദുഹും അഷദ്ദു അദാബൻ, പക്ഷേ എല്ലാവർക്കും ഒരേ തരം ശിക്ഷയല്ല, ശിക്ഷയിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലികുല്ലിൻ ദറജാത്തുൻ മിമ്മാ അമിലു, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തനമനുസരിച്ചു കൊണ്ട് പദവികൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ശിക്ഷയുടെ കാര്യത്തിലും അത് യാഥാർത്ഥ്യമാണെന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാകുന്നു. അതാണ് ഫഇന്നഹും, എന്നാൽ അവർ യൗമഇദിൻ അന്നേ ദിവസം ഫിൽ അദാബി ശിക്ഷയിൽ മുഷ്തരിക്കൂൻ പങ്കുചേരുന്നവരാകുന്നു. ദുനിയാവിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ കൂടെ തന്നെ അതേ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് അവർക്കൊരാശ്വാസമാണ്. അല്ലെങ്കിൽ ദുരിതം പേറുന്ന ആളുകൾ തങ്ങളുടെ പോലെ തന്നെ തങ്ങളുടെ സഹജീവികളും ആ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒരാശ്വാസമാണ്. പക്ഷേ പരലോകത്താകട്ടെ തീർത്തും വ്യത്യസ്തമാണ്. ദുനിയാവിൽ കുറേ പേർ ഒന്നിച്ച് ശിക്ഷ അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരാശ്വാസം, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരാശ്വാസം, കുറേ ആൾ ഒന്നിച്ചുണ്ടല്ലോ എന്ന ആ ആശ്വാസം പരലോകത്തുണ്ടാവുന്നതല്ല. സൂറത്ത് സുഖ്റുഫിലെ 39-ാമത്തെ വചനത്തിൽ കാണാം, വലയ്യാഫഅകുമുൽ യൗമ ഇദ്ദലംതും അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ, ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നതേ അല്ല. അള്ളാഹു പറയുകയാണ്, എന്ത്? ഇദ്ദലംതും, നിങ്ങൾ അക്രമികളായി എന്ന കാരണത്താൽ, അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ, നിങ്ങൾ ശിക്ഷയിൽ പങ്കാളികളാണ് എന്നുള്ളത് ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു ഉപകാരവും നിങ്ങൾക്കുണ്ടാക്കുന്നതല്ല. ദുനിയാവിലെ പോലെയല്ല എന്നർത്ഥം. പരലോകത്ത് എത്ര കോടി മനുഷ്യർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ഒരാൾക്കും ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമല്ല. അഅദനല്ലാഹു മിനന്നാർ, ഒരു കവയത്രിയായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഹൻസാഇനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ കാണാം. ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, ആശയം ഗ്രഹിക്കാൻ സഹായകമായ ഒരു കവിത, വലൗലാ കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖതൽതു നഫ്സി, തന്റെ സഹോദരൻ യുദ്ധത്തിൽ മരണപ്പെട്ട കാഴ്ച കണ്ടപ്പോ, ദാരുണമായ കാഴ്ച കണ്ടപ്പോ അവർ പറഞ്ഞതാണ്. ഒരു കവയത്രിയാണവർ. കുറേ ആളുകളുടെ കരച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ, തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി അവർ കരയുന്ന കാഴ്ച ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മാത്രമല്ല ദുഃഖിത എന്നർത്ഥം. ലഖതൽതു നഫ്സി, ഞാൻ എന്നെ തന്നെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ അതെനിക്കൊരാശ്വാസമായി, എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ ഒരാശ്വാസമായി എന്നർത്ഥം. എന്നാൽ ഇത് ദുനിയാവിലെ കാര്യമാണ്. പരലോകത്ത് നരകം വിധിക്കപ്പെട്ട, നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്ക് ആ നരകത്തിലെത്തിപ്പെട്ടാൽ എത്ര പേർ പങ്കാളികളായിരുന്നാലും അതൊരാശ്വാസമേ അല്ല. ഫഅഹ്ലുന്നാർ ഇഷ്തറകൂ ഫിൽ അദാബ്, നരകക്കാർ ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. വലാക്കിൻ ലൈ യംഫഅഹും യംഫഅഹും ഹാദൽ ഇഷ്തിറാഖ് ഫീ തഖ്ഫീഫിൽ അദാബ്, ശിക്ഷ ലഘൂകരിച്ച് കിട്ടാൻ, ഒരു ആശ്വാസം ലഭിക്കാൻ അത് കാരണമാവുകയില്ല. അല്ലാമ സഈദി റഹ്മത്ത് പറയുന്നു, ഫഇന്നൽ അത്ബാഅ വൽ മത്ബൂഈന മുഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി കമഷ്തറകൂ ഫിദ്ദുനിയാ ഫീ മഅസിയത്തില്ലാഹ്, അനുയായികളും നേതാക്കന്മാരും ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഒരുപോലെയായിരിക്കും, അല്ലെങ്കിൽ പങ്കാളികളായിരിക്കും. ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അവർ പങ്കാളികളായതുപോലെ. അതുപോലെ തന്നെ ഇമാം ഇബ്നു സയ്യിദ് റഹ്മഹുള്ളയുടെ വചനം തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ സാധിക്കും, ഉഹും വശയാത്വീൻ, അവരും അവരുടെ പിശാചുക്കളും ഏ അവർ വഴിപഴക്കാൻ കാരണക്കാരായ പിശാചുക്കളും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും എന്നർത്ഥം. അള്ളാഹു അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 34-ാമത്തെ വചനത്തിൽ കാണാം,
1: ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ.
0: അള്ളാഹുവിന്റെ വചനമാണ് ഇന്നാ, തീർച്ചയായും നാം.
1: കദാലിക
0: അപ്രകാരം, നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് അപ്രകാരമാവുന്നു നാം പ്രവർത്തിക്കുക. ആരൊക്കെയാണോ ശിക്ഷക്ക് അർഹരായിട്ടുള്ളത്, ആ ശിക്ഷക്ക് അർഹരായ എല്ലാവർക്കും ഈ തരത്തിൽ ശിക്ഷയാണ് നാം നൽകുക. അന്നല്ലാഹു സുബ്ഹാനഹു വതആല ലം യദ്ലിം ബിഹാദൽ അദാബ് ലിഖൗലിഹി. അള്ളാഹുവിന്റെ വചനത്തിന് വ്യക്തമാകുന്നൊരു കാര്യം, അള്ളാഹു ശിക്ഷ അർഹിക്കുന്നവർക്ക് മാത്രമേ ശിക്ഷ കൊടുക്കൂ, അന്യായമായി ഒരാൾക്കും അള്ളാഹു ശിക്ഷ നൽകുകയില്ല. ഫഹും ലം യുഅദ്ദബു ഇല്ലാ ബി ജർമിഹിം. ഉസൈമി റഹ്മത് പറയുന്നു, തങ്ങൾ ചെയ്ത കുറ്റത്തിനനുസരിച്ചല്ലാതെ, പാപത്തിനനുസരിച്ചല്ലാതെ തങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതല്ല. അന്നന്നാസ ഇൻദല്ലാഹി സവാഉൻ ഫകുല്ലുൻ മനിസ്തഹഖ ഇഖാബൻ ഔ സവാബൻ ഫഹുവ ലഹ്. ഏതൊരു മനുഷ്യനാകട്ടെ ശിക്ഷ അർഹിക്കുന്നവനാണോ പ്രതിഫലം അർഹിക്കുന്നവനാണോ അതവർക്ക് ലഭിക്കും. ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും പ്രതിഫലം അർഹിക്കുന്നവർക്ക് പ്രതിഫലവും. അതാണ് അള്ളാഹുവിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട്. അതാണ് ഇന്നാ കദാലിക്, തീർച്ചയായും നാം അപ്രകാരം. നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ലിഖൗലിഹി ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ. അല്ലാമ സഈദ് റഹ്മത് പറയുന്നു, ഇന്ന ഹാക്കദ നഫ്അലു ബില്ലദീന ഇഖ്താറു മആസില്ലാ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുത്തവർക്ക് ഇതാണ് നാം കൊടുക്കുക. ഫിദ്ദുനിയ അലാ ത്വാഅതിഹി ഫനുദീഖഹും അൽ അദാബൽ അലീം. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ മാറി ധിക്കാരം പ്രവർത്തിച്ച ആളുകൾക്ക്, അതിനെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം അപ്രകാരം ശിക്ഷ കൊടുക്കും. വേദനയേറിയ കഠിന കടോരമായ ശിക്ഷയാണ് നാം അവർക്ക് നൽകുക എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിച്ച് സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 37, സൂറ സ്വാഫാത്ത് 32-34 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി

0: അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീറു അമാനി, പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത അധ്യായങ്ങളുടെ വിശദീകരണങ്ങൾ ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറു അമാനിയുടെ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീറു അമാനി എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
4: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം ഒന്ന്.
4: അലം തറ, നീ കണ്ടില്ലേ. കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്. റബ്ബുക, നിന്റെ റബ്ബ്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്.
6: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ,
4: ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തതെങ്ങനെയാണെന്നു നീ കണ്ടില്ലേ.
5: വചനം രണ്ട്.
4: അലം യജ്അൽ, അവൻ ആക്കിയില്ലേ. കൈദഹും, അവരുടെ തന്ത്രം, ഉപായം. ഫീ തള്ളീൽ, പിഴവിൽ, നഷ്ടത്തിൽ, വഴികേടിൽ.
6: അലം യജ്അൽ കൈദഹും ഫീ തള്ളീൽ,
4: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ.
5: വചനം മൂന്ന്.
4: വഅർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു. തൊയ്റൻ, ഒരു തരം പക്ഷികളെ. അബാബീൽ, കൂട്ടം കൂട്ടമായി.
6: വഅർസല അലൈഹിം തൊയ്റൻ അബാബീൽ,
4: അവരുടെ മേൽ അവൻ കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അയക്കുകയും ചെയ്തു.
5: വചനം നാല്.
4: തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു. എറിഞ്ഞും കൊണ്ട്. ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്. മിൻ സിജ്ജീൽ, സിജ്ജീലിൽപ്പെട്ട, ഇഷ്ടികക്കല്ലിൽപ്പെട്ട, ചൂളക്കല്ലിൽപ്പെട്ട.
6: തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ,
4: അവ അവരെ ചൂളവെച്ച ഇഷ്ടിക കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു.
5: വചനം അഞ്ച്.
4: ഫജഅലഹും, അങ്ങനെ എന്നിട്ടു അവൻ അവരെ ആക്കി. കഅസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ. മഅ്കൂൽ.

0: തിന്നപ്പെട്ട.
1: ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ,
0: അങ്ങനെ അവരെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി.
2: ആനക്കാർ അസ്ഹാബുൽ ഫീൽ എന്നു പറഞ്ഞത് കഅബ പൊളിക്കുവാൻ വന്ന അബ്രഹത്തിനെയും സൈന്യത്തെയും ഉദ്ദേശിച്ചു തന്നെ. കൈദഹും അവരുടെ തന്ത്രം അഥവാ ഉപായം കൊണ്ടുദ്ദേശം കഅബയെ നശിപ്പിച്ച് ജനങ്ങളുടെ തീർത്ഥാടന യാത്രകൾ യമനിൽ നിർമ്മിച്ച പുതിയ ദേവാലയത്തിലേക്ക് ആക്കിത്തീർക്കുവാനുള്ള പരിപാടിയുമാകുന്നു. സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: കൂട്ടം കൂട്ടമായ ഒരു തരം പക്ഷികളെ അള്ളാഹു അവരിൽ നിയോഗിച്ചു. അവ അവരെ കളിമണ്ണ് കൊണ്ടുള്ള ചൂളവെച്ച ഒരു തരം കല്ലുകൾ അഥവാ ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞിരുന്നു. അങ്ങനെ ആ സൈന്യം കന്നുകാലികൾ തിന്ന ശേഷം നിലത്ത് കൊഴിഞ്ഞു കിടക്കുന്ന വൈക്കോൽ തുരുമ്പെന്നോണം ചിന്നിച്ചിതറി നശിച്ചുപോയി. പക്ഷികളെയോ കല്ലുകളെയോ സംബന്ധിച്ച് കൂടുതലൊന്നും വിവരിക്കുവാൻ സാധ്യമല്ലെന്നു മുകളിൽ പറഞ്ഞുവല്ലോ. എന്നാൽ കല്ലിനെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച വാക്ക് സിജ്ജീൽ എന്നാണ്. ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ജനതയെ ബാധിച്ച ശിക്ഷ വിവരിക്കുന്ന മധ്യേ സൂറത്തു ഹൂദിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വഅംതർന അലൈഹിം ഹിജാറതം മിൻ സിജ്ജീൽ, അവരിൽ നാം സിജ്ജീലിന്റെ കല്ല് വർഷിപ്പിക്കുകയും ചെയ്തു. ചൂളവെച്ച കല്ല് എന്നാണ് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കളിമണ്ണ് കൊണ്ടുള്ള കല്ല് ഹിജാറത്തും മിൻ ത്വയിൻ എന്നും ഇതേ കല്ലിനെപ്പറ്റി സൂറത്ത് അദ്ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ആകയാൽ പക്ഷികൾ എറിയുവാൻ കൊണ്ടുവന്നിരുന്ന കല്ല് കളിമണ്ണ് കൊണ്ടുള്ളതും ചൂളവെക്കപ്പെട്ടതുമായിരുന്നുവെന്ന് കരുതാവുന്നതാണ്. ഈ കല്ലുകൾ മുഖേന സൈന്യങ്ങൾ കൊല്ലപ്പെടുകയാണോ അതുമൂലം അവർക്ക് മറ്റുവല്ല നാശങ്ങളും സംഭവിക്കുകയാണോ ചെയ്തതെന്ന് അള്ളാഹുവിനറിയാം. ഏതായാലും അവരുടെ അതിദാരുണമായ നാശത്തിനും പരാജയത്തിനും അത് കാരണമായെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇത് കേവലം സാധാരണമല്ലാത്ത ഒരത്ഭുതമായിരുന്നുവെന്നും സ്പഷ്ടമാകുന്നു. കൊക്കുകളെ പോലെയോ എറളാടി പക്ഷികളെ പോലെയോ ഉള്ള ഒരു തരം പക്ഷികളായിരുന്നു പ്രസ്തുത പക്ഷികളെന്നും കടലമണി പോലെയോ പയറുമണി പോലെയോ ചെറുതായിരുന്നു ആ കല്ലുകളെന്നും കല്ലുകൾ വർഷിച്ചതോടുകൂടി സൈന്യങ്ങളിൽ ഒരു തരം വസൂരിയോ മറ്റേതോ രോഗമോ പിടിപെട്ടുവെന്നും അങ്ങനെ അവരുടെ ശരീരങ്ങൾ നുറുങ്ങി നശിച്ചുവെന്നും മറ്റും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. കൂടാതെ ഏതോ വിഷബീജങ്ങൾ വഹിച്ചിരുന്ന ഒരു തരം ഈച്ചകളായിരുന്നു ആ പക്ഷികളെന്നും ആ വിഷബീജങ്ങളാണ് കല്ലുകൊണ്ടുദ്ദേശ്യമെന്നും ചില ആധുനിക വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവത്തെ ഭൗതിക വീക്ഷണങ്ങൾക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കുവാനും അവർ മുതിർന്നിരിക്കുന്നു. ഖുർആനിലോ ഹദീസിലോ കാണപ്പെടുന്ന അസാധാരണ സംഭവങ്ങളിലെല്ലാം ഇതുപോലെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സ്വയം തൃപ്തിയടയുക ഇക്കാലത്ത് പലരുടെയും പതിവാണല്ലോ. ചിലർ അതൊരു പരിഷ്കാരം തന്നെയായിട്ടാണ് ഗണിച്ചു വരുന്നതും. ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ സൂറത്തിന് അതിനേക്കാളെല്ലാം വിചിത്രവും ആഭാസകരവുമായ ഒരു അർത്ഥവ്യാഖ്യാനം ഈയിടെയായി നൽകിക്കാണുന്നു. അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്ന ഏതൊരാളും അയാൾക്ക് ഈ സൂറത്തിന്റെ വാക്കർത്ഥമെങ്കിലും അറിയാവുന്ന പക്ഷം ആ അർത്ഥവ്യാഖ്യാനം അള്ളാഹുവിന്റെ പേരിൽ അവർ കൽപ്പിച്ചുകൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വിധി കൽപ്പിക്കുവാൻ മടിക്കുകയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സംഭവത്തെക്കുറിച്ച് അവരുടെ വിവരണത്തിന്റെ ചുരുക്കം ഇതാണ്: അബ്ദുൽ മുത്തലിബും മക്ക നിവാസികളായ ഖുറൈശികളും കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന അബൂ ഖുബൈസ് മലമുകളിൽ കയറിയിരുന്നു. ഇത് കേവലം ഒരു സൂത്രമായിരുന്നു. അബ്രഹത്തും സൈന്യവും സ്ഥലത്ത് കടന്നതോടെ ഖുറൈശികൾ കൂട്ടം കൂട്ടമായി അവർക്കുമീതെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടിരുന്നു. അതുവഴി സൈന്യം ചതഞ്ഞരഞ്ഞുപോയി. അള്ളാഹു അക്ബർ! മനുഷ്യന്റെ ചിന്താഗതിക്ക് വക്രത ബാധിച്ചാൽ അവന് എന്തുതന്നെ പറഞ്ഞുകൂടാ. സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ അള്ളാഹു സാധാരണമല്ലാത്ത ഒരു തരം പക്ഷികളെ നിയോഗിച്ചുവെന്നും ഒരു തരം കല്ലുകൊണ്ട് അവ അവരെ എറിഞ്ഞു നശിപ്പിച്ചുവെന്നും സമ്മതിക്കുവാൻ ഇവരുടെ യുക്തിക്ക് സാധിക്കാത്തതിൽ നിന്നും അതേസമയത്ത് അള്ളാഹുവിന്റെ പ്രസ്താവന ശരിയല്ലെന്ന് തുറന്നു പറയുവാൻ ധൈര്യം വരാത്തതിൽ നിന്നും ഉടലെടുത്തതാണ് ഈ വിവരണം. ഇതിന് അവർ നൽകുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം: ധീരതയിലും കഅബയോടുള്ള ബഹുമാനത്തിലും പേരുകേട്ടവരാണ് ഖുറൈശികൾ. എന്നിരിക്കെ അവർ കഅബ പൊളിക്കാൻ വന്ന സൈന്യത്തോട് നേരിടാതെ ഭീരുത്വം കാട്ടി മലമുകളിൽ കയറിയിരുന്നുവെന്ന് പറയുന്നത് വിശ്വസിക്കാവതല്ല. കഅബ പൊളിക്കാൻ വന്ന സൈന്യത്തോട് അറബികൾ ധീരമായി പോരാടിയിരുന്നുവെന്ന് കാണിക്കുന്ന പല കവിതകളും നിവേദനങ്ങളും നിലവിലുണ്ട് താനും. പക്ഷേ സൈന്യത്തിന്റെ വരവ് ഹജ്ജ് ദിവസങ്ങളിലായതുകൊണ്ട് പെട്ടെന്ന് ഒരു യുദ്ധസന്നാഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് സൂത്രജ്ഞനായ അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും അബൂ ഖുബൈസിൽ കയറുവാൻ കൽപ്പിച്ചത്. ശത്രുക്കളെ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് പരാജയപ്പെടുത്താമെന്ന രഹസ്യം അദ്ദേഹം ആദ്യം അവരെ അറിയിക്കാത്തത് കേവലം തന്ത്രമായിരുന്നു. ഈ ന്യായീകരണത്തിന്റെ ഉള്ളുകള്ളിയെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കുക. ഒന്ന്, അറബികളുടെ ധീരതയും അവർക്ക് കഅബയോടുള്ള മതിപ്പും ശരി തന്നെ. പക്ഷേ തങ്ങൾക്ക് നേരിടാൻ കഴിയാത്തവണ്ണമുള്ള ശത്രുസേനയെ നേരിട്ട് കൂട്ടത്തോടെ ആത്മഹത്യക്ക് ഒരുങ്ങുകയെന്ന പിഡിത്തം അവർക്കുണ്ടായിരുന്നുവെന്ന് കരുതാവതല്ല. അതിരിക്കട്ടെ, ആനപ്പട്ടാളം മക്കായിൽ പ്രവേശിച്ചിട്ടു പോലുമില്ല. പ്രവേശന മാർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ തടഞ്ഞു എന്നതാണ് വാസ്തവം. ആ നിലക്ക് അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്ന് സൈന്യത്തിനുമീതെ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല തന്നെ. ഹുദൈബിയ സംഭവ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകം ഒരിടത്ത് വെച്ച് മുമ്പോട്ട് നടക്കുവാൻ കൂട്ടാക്കാതെ മുട്ടുകുത്തുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനി ഇപ്രകാരം പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. അതിന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. പക്ഷേ ആനയെ തടഞ്ഞുവച്ചവൻ അതിനെ തടഞ്ഞുവച്ചതാണ്. മക്കാ വിജയ സംഭവം വിവരിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിക്കുന്നു. അള്ളാഹു മക്കായെ സംബന്ധിച്ച് ആനയെ തടഞ്ഞുവെക്കുകയുണ്ടായി. അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും അതിൽ അധികാരം നൽകുകയും ചെയ്തു. ഇന്നല്ലാഹ ഹബസ അൻ മക്കത്തൽ ഫീല വസല്ലത അലൈഹ റസൂലഹു വൽ മുഅ്മിനീൻ. ആനപ്പട്ടാളം മക്കയിൽ പ്രവേശിച്ചിട്ടേയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഖുർആന്റെ പ്രസ്താവനകളെ മാറ്റിമറിക്കുന്നവർക്ക് ഹദീസിനെ നിഷേധിക്കുവാൻ ഒട്ടും പ്രയാസം തോന്നുകയില്ലെങ്കിലും സത്യാന്വേഷികൾക്ക് ഇത് തെളിവ് തന്നെയാണ്. രണ്ട്, അബ്രഹത്തിന്റെ ഉദ്ദേശവും കഅബ പൊളിക്കുവാനുള്ള ശ്രമവും അറിഞ്ഞ അറബി ഗോത്രങ്ങൾ അതിൽ ക്ഷുഭിതരാവുകയും ചിലരെല്ലാം വഴിമധ്യേ അവനെ നേരിടുകയും ചെയ്തതായി ചരിത്രങ്ങളിൽ വന്നിട്ടുള്ളത് ശരിയാണ്. യമനിലെ ഒരു പ്രമാണിയായിരുന്ന ദൂനഫർ കുറെ ആളുകളെ ശേഖരിച്ച് അബ്രഹത്തുമായി ഏറ്റുമുട്ടുകയുണ്ടായി. അവർ പരാജയപ്പെടുകയും ദൂനഫർ ബന്ധനസ്ഥനാവുകയുമാണുണ്ടായത്. പിന്നീട് ഖസ്അം പ്രദേശത്ത് വെച്ച് നുഫൈലിബിനു ഹബീബും അദ്ദേഹത്തിന്റെ ജനതയും മറ്റൊരു യുദ്ധവും നടത്തുകയുണ്ടായി. ഇവർക്കും വിജയം വരിക്കുവാൻ കഴിഞ്ഞില്ല. നുഫൈൽ ബന്ധനസ്ഥനാവുകയും ചെയ്തു. ത്വായിഫ് വഴിയായിരുന്നു അബ്രഹത്ത് മുന്നേറിയിരുന്നത്. ത്വായിഫുകാർ ഏറ്റുമുട്ടുവാൻ കഴിവില്ലെന്നു കണ്ട് നയപൂർവം പിന്മാറുകയാണ് ചെയ്തത്. മേൽപ്പറഞ്ഞതുപോലെയുള്ള സംഘട്ടനകളിൽ അറബികൾ വഹിച്ച പങ്കും അവർ കാണിച്ച ധീരകൃത്യങ്ങളുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ ചില കവിതകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഇതല്ലാതെ മക്കയിൽ വെച്ച് ഖുറൈശികളും അബ്രഹത്തിന്റെ സൈന്യവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായി യാതൊരു രേഖയും ഇല്ല. അഥവാ മക്കായുടെ അടുത്തു വെച്ച് വല്ലതും ഉണ്ടായിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ വഴിക്ക് വെച്ചുണ്ടായ സംഘട്ടനങ്ങളിൽ സംഭവിച്ചതുപോലെ അതിൽ ഖുറൈശികൾക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയാതെ അവർ മലമുകളിൽ കയറി അഭയം പ്രാപിക്കുന്നതും സ്വാഭാവികമാണ്. എന്നല്ലാതെ അബ്ദുൽ മുത്തലിബ് രഹസ്യമായി തയ്യാറാക്കിയ ഒരു ആസൂത്രിത പരിപാടിയായിരുന്നു അത് എന്നുള്ളതിന് ഇക്കൂട്ടരുടെ സ്വന്തം കണക്കുകൂട്ടലല്ലാതെ വേറെ യാതൊരു തെളിവുമില്ല. തെളിവുള്ളത് നേരെ മറിച്ചാണ് താനും. വാസ്തവത്തിൽ ചില മഹാന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അള്ളാഹു അവന്റെ വിശുദ്ധ മന്ദിരത്തെ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു മാർഗത്തിലൂടെ കാത്തുരക്ഷിക്കുന്നതാണെന്ന് ദൃഷ്ടാന്തപൂർവം മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി അബ്രഹത്തിന്റെ മുന്നേറ്റത്തിന് വഴിമധ്യേ നേരിട്ട യുദ്ധങ്ങൾ നിമിത്തം ഭംഗം വരുത്താതിരിക്കയാണ് അവൻ ചെയ്തതെന്നത്രേ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആലം. മൂന്ന്, കഅബയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് അബൂ ഖുബൈസ് എന്ന് മക്ക സന്ദർശിച്ച എല്ലാവർക്കും അറിയാം. മലയിൽ നിന്ന് കഅബയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഗത്തെ ചെരിവിൽ വെച്ച് കല്ലെറിഞ്ഞാൽ കഅബയുടെ അടുത്തു വന്ന പട്ടാളത്തെ ഉപദ്രവിക്കുവാൻ കഴിഞ്ഞേക്കുകയും ചെയ്യാം. എന്നാൽ തന്നെയും വേറെ ഭാഗത്തേക്ക് രക്ഷപ്പെടുവാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതിരിക്കട്ടെ, ഏതായാലും അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്നാകട്ടെ, മക്കായെ ചുറ്റി നിൽക്കുന്ന മറ്റു മലകളുടെ മുകളിൽ നിന്നാകട്ടെ, ഇവർ പറയും പോലെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടി ഉതിർത്തുകൊണ്ട് ഒരു സൈന്യത്തെ ചതച്ചരുക്കുവാൻ തക്കവണ്ണം അത്ര അടുത്തോ സൗകര്യത്തിലോ അല്ല ആ മലകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ആ സ്ഥലം കണ്ടു മനസ്സിലാക്കിയ ആർക്കും അറിയാവുന്നതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെയും അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹുവിന്റെയും സൈന്യങ്ങൾ തമ്മിൽ മക്കയിൽ വെച്ച് നടന്നതും കഅബയുടെ അടുക്കലായിരുന്ന ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ നേരെ മലമുകളിൽ നിന്ന് ഹജ്ജാജിന്റെ സംഘക്കാർ വമ്പിച്ച കല്ലുകൾ ഉതിർത്തതും കഅബയ്ക്ക് കേടുപറ്റിയതും ചരിത്രപ്രസിദ്ധമാണ്. മിൻജനീഖ് എന്ന ഒരു യന്ത്രം മുഖേനയായിരുന്നു അതെന്ന് പ്രസ്താവ്യമത്രേ. ഇവിടെ ഖുറൈശികൾ മിൻജനീഖോ മറ്റോ ഉപയോഗിച്ചതായി ഇവരും പറയുന്നില്ല. മാത്രമല്ല അക്കാലത്തെ അറബികൾക്ക് മിൻജനീഖിനെ പറ്റി പരിചയവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീടാണ് അവർക്ക് പരിചയപ്പെട്ടിട്ടുള്ളതും. നാല്, ഇതിനെല്ലാം പുറമെ സംഭവത്തെക്കുറിച്ച് ഇക്കൂട്ടരുടെ സമർത്ഥനവും ഈ സൂറത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനവും അനുസരിച്ച് കൂട്ടം കൂട്ടമായ പക്ഷികൾ ത്വയറൻ അബാബീൽ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം കൂട്ടം കൂട്ടമായ മനുഷ്യർ എന്നായിരിക്കണമല്ലോ. അതുപോലെ തന്നെ ചൂളക്കല്ല് അഥവാ കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഇഷ്ടികക്കല്ല് ഹിജാറത്തും മിൻ സിജ്ജീൽ എന്നതിൻ്റെ അർത്ഥം വമ്പിച്ച പാറക്കല്ല് എന്നും അവരെ കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു തർമീഹിം ബി ഹിജാറ എന്നതിൻ്റെ അർത്ഥം അവരുടെ മീതെ കല്ലുരുട്ടിയിരുന്നുവെന്നും ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ശരിവെക്കുവാൻ വിശേഷബുദ്ധിയുള്ള ആർക്കാണ് കഴിയുക? ഇവർക്കല്ലാതെ. 5. ഇതിനേക്കാൾ ബാലിശമായ മറ്റൊരു കാര്യം തർമീഹിം ബി ഹിജാറ അവ അവരെ അഥവാ ആ പക്ഷികൾ ആ ആനപ്പട്ടാളത്തെ എറിഞ്ഞിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞുവല്ലോ. ഇതിലെ തർമീ എന്ന ക്രിയാരൂപം ഒറ്റക്കെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പും ഗൗനിക്കാത്ത പക്ഷം അതിനു നീ എറിഞ്ഞിരുന്നു എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ ഈ വ്യാഖ്യാനക്കാർ പറയുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ജുസ് 13-ൻ്റെ പാരായണം നിർവഹിക്കുന്നു പ്രമുഖ കാര്യ ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

عليه توكلت وعليه فليتوكل المتوكلون ولما دخلوا من حيث

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
3: അതിരുകൾ.
4: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നബ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. പാരായണം ചെയ്തത് അഷ്ഷേഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت شيئا.
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 76, സൂറ അൽ ഇൻസാൻ, 23 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുൽത്താൻ അറുഖാൻ.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ തൻസീൽ വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു മായിദ 1 മുതൽ 100 കൂടിയ വചനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മാഇദ 1 മുതൽ 100 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷി

0: ാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് സമീർ ഓൺലൈൻ ലൈബ്രറി ആപ്പ്.

0: സ്ഥലങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പാരായണ നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാനും അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോയിലിനി പാരായണ പഠനം. സൂറത്തുൽ ഖിയാമ 31 മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1 മുതൽ 7 വരെയുമുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്യാൻ പോകുന്നത്, അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: والصلاه والسلام على المبعوث رحمه للعالمين محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد سوره القيامه യുടെ ബാക്കി ഭാഗം നോക്കാം. 31-ാമത്തെ ആയത്താണ് ഇനി നോക്കാനുള്ളത്. فلا صدق ولا صلى ولكن كذب ولكن نون ساكنه ശേഷം കാഫ് ആണ്, ഇഖ്ഫ ثم ذهب മീം ഷദ് ഉള്ളതാണ്, നന്നായിട്ട് മണിക്ക. الى اهله മദ് മുൻഫസിൽ ആണ്. ഔലാലക്ക ഫൗല സുമ ഔലാലക്ക ഫൗല സുമ വീണ്ടും മീമി ശബ്ദുണ്ട്, നന്നായിട്ട് മണിക്കുക. യഹ്സബുല്ല ഇൻസാനു നൂനുസാക്കിന് ശേഷം സീന്, യഹ്ഫ നന്നായിട്ട് മണിക്കുക. അയ്യുത്തുറക്ക നൂനുസാക്കിന് ശേഷം യ ആണ്. എന്താ നിയമം? ഇത് കാമ്പുന്ന അയ്യുത്തുറക്ക സുധ അലം യക്കുനു തുഫതമ്മിൻ, അത് വീണ്ടും ഇത് കാമ്പിക്കുന്ന. മിമ്മനിയിൻ മിമ്മ, അതും ഇത് കാമ്പിക്കുന്ന. മനിയു, അതായത് മൂന്ന് ഇതകാം പികുന്ന ഓരോ പദത്തിലും തുടർച്ചയായിട്ട് തൊട്ട് മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സുമ്മ മീമിശദ് നന്നായിട്ട് മണിക്കുക. അലഖതം ഫ ഇഖ്ഫ ആണ്. ഫജഅല മിൻഹു നൂനുസാക്കിനൊക്കെ ശേഷം ഹ ആണ്. ഇൽഹാറിൻ്റെ നിയമം, ഒട്ടും മണിക്കേണ്ടതില്ല, ഉന്നത്തില്ലാതെ ഒതുക. മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ നൂനുസാക്കിന് ശേഷം സ ആണ്, നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. അലൈസ ദാലി കബി ഖാദിരിൻ തൻവിന് ശേഷം അയിനാണ്, അയിനാവുമ്പോൾ ഇൽഹാർ. അല മദ് മുഫസിൽ നന്നായിട്ട് നീട്ടുക. അയ്യുഹ്യ ഇദ്ഗാം ബഗുന്ന. അപ്പോൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബല, അതെ, അങ്ങനെയുള്ളവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധ്യമല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായും സാധ്യമാണ് റബ്ബേ എന്ന് അർത്ഥമുള്ള ബല ഇന്നഹു ഖാദിർ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത സൂറത്ത്, സൂറത്തുൽ മുദ്ദസ്സിർ അല്ലേ, 74 സൂറത്ത് സൂറത്തുൽ മുദ്ദസ്സിർ നോക്കാം.

0: فأنذر
1: قم فأنذر
0: قم فأنذر
1: رأى برندا وربك فكبر
0: وربك فكبر
1: وثيابك فطهر
0: وثيابك فطهر
1: والرجز فهجر
0: والرجز فهجر
1: ഇവിടെ തഫ്ഹീം കേട്ടോ. والرجز فهجر
0: والرجز فهجر
1: ഇനി തർക്കീക്കാണ്. ولا تمنن تستكثر
0: ولا تمنن تستكثر
1: ولربك فاصبر
0: ولربك فاصبر
1: ابرا റാക്ക് മുമ്പ് കസറാണെങ്കിൽ റാ രാ എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുക. മുമ്പ് ഫത്തഹും അതുപോലെ ലമ്മൊക്കെ ആണെങ്കിൽ റാ. ഇനി ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 31-ാമത്തെ വചനം മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1-7 വരെയുമുള്ള വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പാരായണം ചെയ്യാനുള്ള അതിൻ്റെ നിയമത്തോടുകൂടി പഠിക്കാൻ ശ്രമിച്ചതും പഠിച്ചതും. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല.

0: മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തജ്വീദ് പഠനം എന്ന ഈ സംരംഭത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു, അൽഹംദുലില്ലാ. തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ലഘുവായിട്ടും ഉദാഹരണങ്ങൾ സഹിതവും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലല്ല, സംശയങ്ങൾ നീങ്ങുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തജ്വീദ് പഠനം നടത്തുന്ന ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം എന്ന് ഓതണം എന്നും അതുപ്രകാരം തന്നെ അതിൽ തെറ്റുവരാത്ത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സഹായകമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ മഖ്റജിലും അതുപോലെ സിഫത്തിലും വരുന്ന ചില അബദ്ധങ്ങളെയാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നത്തെ എപ്പിസോഡിലും നാവിൻ്റെ അറ്റത്തുനിന്ന് ഉച്ചരിക്കുന്ന തറഫുൽ ലിസാനിൻ്റെ ഭാഗമായിട്ടുള്ള ലാമ്, അതുപോലെ തന്നെ നൂന്, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ, പിഴവുകളെ സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിഴവ് അല്ലെങ്കിൽ അബദ്ധം, പോരായ്മ പറയുകയും അതിന് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് അത് കാര്യം ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകമാകും. അപ്രകാരം തന്നെ ആരെങ്കിലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഉണർത്തിക്കൊടുക്കുവാനോ, നമ്മുടെ മക്കൾക്കോ അതിലെ മറ്റുള്ള ഏത് ആളുകൾക്കോ, സുഹൃത്തുക്കൾക്കോ, സഹോദര സഹോദരിമാർക്കോ ആർക്കും തന്നെ ഇത് ഉപകാരപ്പെടാതിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ലാം എന്ന അക്ഷരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഉച്ചരിക്കാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ഭാഷയിലുള്ള അക്ഷരമാണ്. പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഭാഷയിലില്ലാത്ത അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുള്ളത്. ബാദ്, അതുപോലെ ഖാഫ്, ഐന്, വാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, സ പോലെയുള്ള അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ അത് ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നാറുള്ളത്. എങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പോലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒന്നുകൂടി പ്രയാസകരമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്ഷരങ്ങളുടെ ശരിയായ മഹ്റജിൽ നിന്നും അതിനെ കൊണ്ടുവരികയും ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ലാമിൻ്റെ ഉച്ചാരണം നമുക്കറിയാം, ഒന്നുകിൽ തഫ്ഹീം അല്ലെങ്കിൽ തർഖീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ലാ എന്ന് ഉച്ചരിക്കുക. അത് ഖുർആനിൽ അല്ലാ എന്ന കലീമത്തിന് മാത്രമാണ്, ലഫ്ദുൽ ജലാലത്തിന് മാത്രമാണ് ലാമിനെ തഫ്ഹീമാക്കുന്നത്. അതിൽ തന്നെ അല്ലാ എന്ന കലീമത്ത് അതിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർഖീഖാക്കിക്കൊണ്ട് ഉച്ചരിക്കും. ഇപ്പം ബിസ്മില്ലാ എന്നാണ് പറയുന്നത്. അത് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ രാമിൻ്റെ വിഷയത്തിൽ ഒന്നാമതായി സംഭവിക്കുന്ന പോരായ്മ അബദ്ധം എന്നാണ് ചോദിച്ചാൽ, ഇത് പോരായ്മയും അബദ്ധവും പറയുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ തെറ്റിച്ചൊല്ലുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഓതുന്നു എന്നതിന് അർത്ഥമില്ല. ചിലരെങ്കിലും ഏതെങ്കിലും ആളുകൾ ചെയ്യാറുള്ളത് എന്നർത്ഥത്തിൽ, അതല്ലാതെ വ്യാപകമായി എന്നർത്ഥമല്ല. വ്യാപകമായുള്ള തെറ്റുകളും ചിലത് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്, ഇനിയും അത് സൂചിപ്പിക്കും വ്യാപകമായുള്ള തെറ്റുകൾ. ഇവിടെ സ്വാഭാവികമായും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടുക്കൽ നിന്നും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലാമിനെ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തർഖീഖാക്കുകയും അഥവാ അല്ലാ എന്ന് പറയേണ്ടടുത്ത് അല്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ ലാഹി എന്ന് പറയുന്നിടത്ത് അല്ലാഹി എന്ന് പറയുകയും ചെയ്യും. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ വഹുവൽ ലതീഫുൽ ഖബീർ അൽ ലതീഫ്, ലാമിന് അവിടെ തർഖീഖാണ് നൽകേണ്ടത്. അല്ലാ എന്ന കലീമത്തിന് മാത്രമേ തഫ്ഹീമുള്ളൂ. അത് അൽ ലതീഫ് എന്ന് ഓതേണ്ടടുത്ത് അൽ ലതീഫ് ലാ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആകാൻ പാടില്ല. അതുകൊണ്ട് മുസ്തഫിലായ അക്ഷരമാണ് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫാമിൻ മുസ്തഅലിയായ ഇസ്തിഇലായിൻ്റെ വിശേഷണമുള്ള അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം നൽകേണ്ടത്. അതുപോലെ മിനല്ലാഹി എന്നുള്ളിടത്ത് മിനല്ലാഹി എന്ന് ഓതും. അങ്ങനെ ഓതറുണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മിനല്ലാഹി അവിടെ അല്ലാഹിന് അല്ലാ എന്നുള്ളത് തഫ്ഹീമാക്കി തന്നെ പറയണം. അതാണ് അവിടെ ശരിക്കുള്ള ഉച്ചാരണം. അതുപോലെ തന്നെ ലാമിന് ശേഷം ലാമിന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ലാമിന് ശേഷം നൂന് വരുമ്പോൾ ലാമിന് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അൻസൽനാഹു അൻസൽനാ സൽനാ അടെ അൻസൽനാ എന്നുള്ളത് ലാമിന് സുക്കൂന് ശേഷം നൂനുണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലർ ഓതുന്നു അബദ്ധമാണെന്ത് അൻസൽനാ അൻസൽനാ ലാമിനെ നൂനിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് അൻസൽനാഹു എന്ന് തന്നെ ഓതണം. വലാ തുഹമ്മിൽനാ, സൂറത്തുൽ ബക്കറയുടെ ആമന റസൂലിൻ്റെ അവസാനത്തിൽ എന്ത് റബ്ബനാ വലാ തുഹമ്മിൽനാ തുഹമ്മിൽനാ തുഹമ്മിന്നാ എന്നല്ല. ഈ പ്രത്യേകിച്ച് ലാമ നൂന് ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അടുത്തടുത്ത ഇതുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഇദ്ഗാമായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാമാക്കിക്കൊണ്ടല്ല അൻസൽനാഹു വലാ തുഹമ്മിൽനാ ലാമിനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ഇനി അതുപോലെ തന്നെ ഹുറൂഫുൽ ഖമരിയ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. ഹുറൂഫുൽ ഷംസിയയാണ് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുള്ളത്. അൽ ജിബാല എന്നുള്ളത് അജിബാല അൽ ജിബാല ലാമിനെ ജീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ ബില്ലാഹി അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ബില്ലാഹി എന്നുള്ളത് ബില്ലാഹി ബില്ലാഹി എന്ന് ഓതണ്ട, ബില്ലാഹി ബില്ലാഹി ലാമിന് ഉച്ചരിക്കുമ്പോൾ അതിനെ ഉന്നത്ത് നൽകേണ്ടതില്ല. ബിലാ ഉന്നയുടെ അക്ഷരമാണ് ലാമ്. അപ്പം ഇതാണ് ലാമുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ എന്ന നിലക്കുള്ളത്. ഇനി നൂന് ഉന്നത്തിന് അക്ഷരമാണ്, അതുപോലെ സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് പ്രധാന ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചെറിയൊരു ഉന്നത്ത് നൂന് കൊടുക്കണം. വഖ്ഫ്

ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നൽകാറില്ല. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഉണ്ടോ, എന്നുള്ളത് അതിനെന്ത് ചെയ്യണം, ചെറിയൊരു ഉന്നത്ത് നൽകണം. നസ്തഈന്ന് അല്ല, അത് തെറ്റാണ്, അത് അധികമാണ്, അത് അധികമാകാനും പാടില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും വിശേഷണങ്ങളും നൽകുക എന്ന് പറഞ്ഞാൽ അത് കൂടാനോ കുറയാനോ പാടില്ല. ലാ സിയാദത്ത ഫീഹി വല നുഖ്സാൻ, സിയാദത്തും പാടില്ല കുറവും പാടില്ല. അതെങ്ങനെയാണോ നമുക്ക് ലഭിക്കപ്പെട്ടത്, ഓതി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിലേക്കും അവിടുന്ന് നമ്മളിലേക്കും എത്തപ്പെട്ടത് അങ്ങനെ തന്നെ ഓതണം. അതാണ് തജീവി എന്ന് പറഞ്ഞത്. അത് ഉന്നത്ത് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ ഉന്നത്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ മദ് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ മദ് നീട്ടുവാനോ നമുക്ക് പാടില്ല. അതിനൊക്കെ നിശ്ചിതമായ ഖദറുകൾ മുൻഗാമികൾ നിശ്ചയിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരായണം ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉന്നത്ത് അധികമാകാനും പാടില്ല, ഉന്നത്ത് കുറയാനും പാടില്ല. രണ്ടാമത്ത് ഉന്നത്ത് അധികം പാടില്ല എന്നുള്ളത്. ഇപ്പോൾ മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ വിശേഷണ കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല നൂന്. ചില ആളുകൾക്ക് ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത അൻഅംത അലൈഹിം അൻഅംത എന്നുള്ളത് തെറ്റാണ്. അൻഅംത അൻഅംത നൂന് കൽക്കലത്തിൻ്റെ അക്ഷരമല്ല, കൽക്കലത്തുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഖ ത് ബ ജ ദ് ഈ അഞ്ചക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആ മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള ഒരു അക്ഷരത്തെയും അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൽക്കലത്തില്ലാതെയാണ് സിറാത്തല്ലദീന അൻഅംത, അതല്ലാതെ സിറാത്തല്ലദീന അൻഅംത. ചില ആളുകൾ അൻഅംത നൂനിന് ഫത്ഹാക്കി കൊണ്ട് ഓതും, അതൊക്കെ അബദ്ധങ്ങൾ വരുന്നൊരു മേഖലയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നൂന് എന്ന് പറഞ്ഞാൽ തർഖീഖിന് അക്ഷരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ തഫ്ഖീമാക്കി പറയരുത്, നോ എന്നല്ല ന, ന എന്ന് വായ തുറന്നാണ് പറയേണ്ടത്, നോ നോ എന്നല്ല പറയേണ്ടത്. അത് തഫ്ഖീമാക്കുന്ന രൂപമാണ്. അത് ന നൂന് വരുമ്പോൾ അവിടെയൊക്കെ തർഖീഖാക്കണം. ഇപ്പം നാർ എന്ന് പറയുമ്പോൾ അൻ നാർ നാർ നാർ അല്ല, അതല്ലാതെ നോർ നോർ എന്നല്ല, നാർ അതാണ് ഇതിൻ്റെ ശരി. ഇപ്പം നൂൻ അൻ ന നു നീ എല്ലാം തർഖീഖാണ്, ലോലമാക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ്, തഫ്ഖീം അക്ഷരമല്ല. അക്ഷരങ്ങൾ രണ്ട് വിധമാണ്, ഒന്നുകിൽ ഹുറൂഫുൽ മുഫഖമ തഫ്ഖീമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഹുറൂഫുൽ മുറഖഖ ലോലമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അതിലേറ്റവും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ അതാണ് തഫ്ഖീമിൻ അക്ഷരങ്ങൾ, ഖുസ്സദഖ്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങൾ. അതിന് പുറമെ റാഇൻ്റെ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ നൂൻ അതിൽ പെട്ടതല്ല, അതുകൊണ്ട് നോർ എന്നല്ല അൻ നാർ ന, അത് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പാട്ടിൻ്റെ രൂപത്തിൽ. ഇപ്പം പാട്ട് പാടുന്ന ആളുകൾ അവർക്ക് ഒരുപക്ഷെ രീതി ഉണ്ടാകും, അവർക്ക് സ്വരമാധുര്യമുണ്ടാകും. പക്ഷേ ഖുർആൻ പറയണ അങ്ങനെയല്ല, പാട്ടിന് രീതിയിലല്ല, സ്വരമാധുര്യമുണ്ട് ശരിയാണ്. തഗന്നി എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നല്ല സ്വരമാധുര്യത്തോടുകൂടി ഓതുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും തന്നെ തജ്വീദ് നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല. നീട്ടുമ്പോഴോ അല്ലെങ്കിൽ മണിക്കുമ്പോഴോ ആ രൂപത്തിലാകാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതാൻ പറ്റുമോ? രീതി ഉണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ. പക്ഷേ അത് ഖുർആൻ പാരായണത്തിൽ പറ്റുകയില്ല. അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ലില്ലാഹി എന്നോ ആ എന്നോ നീട്ടുന്നതിന് യാതൊരു നിയമവുമില്ല, അതിന് യാതൊരു ഒരു പിൻബലവുമില്ല, തെളിവിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യത്തിന് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും എല്ലാം ഉണ്ട്. തജ്വീദ് നിയമത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം

ഇതിൻ്റെ നിയമപ്രകാരമാണ് ഓതേണ്ടത്, പാട്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അല്ല. അതിൽ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇത്തരം സംഗതികൾ പാട്ടിനോട് സദൃശ്യമാകുന്ന അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിട്ടത് ഉള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. അത് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ന്യൂനതയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ് പാട്ടിൻ്റെ രീതിയിലേക്ക്, ഗാനത്തിൻ്റെ രീതിയിലേക്ക് ഖുർആൻ പാരായണത്തെ മാറ്റുക എന്നുള്ളത്. ഇതിനർത്ഥം രീതിയിൽ ഓതണ്ട എന്നല്ല, രീതിയിൽ ഓതണം, നല്ല തഗന്നിയിൽ കൂടി ഓതണം. പക്ഷേ അത് ഗിനാഇനോട്, സംഗീതത്തോടോ അതല്ലെങ്കിൽ പാട്ടിനോ അങ്ങനത്തതിനോടോ സാദൃശ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനൽ ജിന്നതി വന്നാസ്, അവിടെ അത്ര മണിക്കേണ്ട ആവശ്യമില്ല. മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്, അതാണ് എൻ്റെ ശരി. മിനൽ ജിന്നതി വന്നാസ്, അത് ഒരു പക്ഷേ രീതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് പാട്ടിൽ ഇങ്ങനെയൊക്കെ പലതും നീട്ടുന്നതും ഒക്കെ പിന്നെ ഉണ്ടായിരിക്കാം, രാഗവും താളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിൽ തജ്വീദ് പ്രകാരം പോകുന്ന ഖുർആൻ പാരായണത്തിൽ അങ്ങനത്തെ രീതി പാടില്ല. ഇനി നമ്മൾ ലാമിൻ്റെയും നൂനിൻ്റെയും പറഞ്ഞു, ഇനി റാഇൻ്റെ കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റാഇൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് രണ്ട് രൂപത്തിൽ ഉച്ചാരണമുണ്ട്, ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർഖീഖും. അപ്പോൾ ഒന്നാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ തന്നെ റാ ആണോ ഉച്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അവർ ഉച്ചരിച്ചത്, എന്താണ്, അങ്ങനെയാണല്ലോ ചില ആളുകൾ ഓതിയത്. ചില ഓത്ത് കേൾക്കുമ്പോൾ ഏത് അക്ഷരമാണ് ഉച്ചരിച്ചത്, എങ്ങനെയാണ് ഉച്ചരിച്ചത് എന്നത് തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലാണെങ്കിൽ ആ ഓത്ത് ശരിയല്ല, ആ ഖുർആൻ പാരായണം എന്താണ് അബദ്ധമാണ്. തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം ഒരു ഖുർആൻ പാരായണം. അപ്പം അതിൽ വരുന്ന ഒരു ഒന്നാമത്തെ കാര്യമാണ് അർറഹ്മാനിർ റഹീം. സൂറത്തു ഫാത്തിഹയിൽ ഓതുമ്പോൾ പല ആളുകളും അർറഹ്മാനിർ റഹീം ഗൈനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചു പോകും. അർറഹ്മാനിർ റഹീം അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത രൂപത്തിൽ, ഒന്നെങ്കിൽ ഗൈനായിട്ട് മാറുക, അതല്ലെങ്കിൽ വേറെന്തോ ഒരു രൂപത്തിൽ തോന്നുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തഫ്ഹീമിൻ്റെ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളിൽ ഒരു കാര്യമാണ് തഫ്ഹീമുറാ തർഖീഖുറാ. ഏതൊക്കെ സന്ദർഭത്തിൽ റാഇനെ തഫ്ഹീമാക്കണം, അത് നമ്മൾ മുമ്പ് തഫ്ഹീമിൻ്റെ അല്ലെങ്കിൽ റാഇനത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. തർഖീഖ് എപ്പോൾ ആക്കണം അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം മാറ്റുക, റായിനെ തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കേണ്ട സന്ദർഭത്തിൽ അതിനെ ലോലമാക്കി തർക്കീഖാക്കി ഉച്ചരിക്കുക. അതുപോലെ തന്നെ ലോലമാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ, തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുക, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നമാ അൻത മുദക്കിർ, അവിടെ റായിനെ തഫ്ഹീമാക്കി അല്ല, അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. റായിനെ സുക്കൂനാണ് നിർത്തുന്നു, തൊട്ടുമുമ്പുള്ളതിന് കസ്റാണ്. എന്നാൽ ഖാല യാ മർയമു, മർയം മർയം എന്നല്ല മർയം, റാഇന തഫ്ഹീം തൊട്ടുമുമ്പുള്ളതിന് ഫത്ഹാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തർഖീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ റാഇനെ ര് എന്ന് പറയും. മുദക്കിർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു പറഞ്ഞു, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ. അവിടെ റാ ആണ്, റാഇന് തഫ്ഹീമാണ് അല്ല അവിടെ തർക്കീഖാണ്. തഫ്ഹീമായിട്ടല്ല ഉച്ചരിക്കേണ്ടത്, അവിടെ തർക്കീഖായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കുകയും തർക്കീഖാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രൂപം. ഇത് നേരെ തിരിച്ചാവുകയാണെങ്കിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖുമാണെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റാഇൻ്റെ ഒരു വിശേഷണമാണ് തക്രീർ. തക്രീർ അത് വർദ്ധിക്കാൻ, അത് കൂടാൻ പാടില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു, ഹുവർ റസ്സാഖു, അവിടെ റസ്സാഖു എന്നല്ല, അത് കൂടരുത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒന്നും നമ്മൾ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൃത്യമായതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്ര

0: എന്ന റാന്റെ സിഫത്ത് വർദ്ധിപ്പിക്കരുത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ചുണ്ട് പൂട്ടാൻ പാടില്ല, കാരണം ചുണ്ടല്ല റാന്റെ ഉച്ചാരണം. അർറഹ്മാൻ റഹീം, ചുണ്ടുകൾ പൂട്ടിക്കൊണ്ട് ചുണ്ടിൽ നിന്നാണ് അത് ഉച്ചരിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാകരുത് അതിൻ്റെ ഉച്ചാരണം എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പലപ്പോഴും അവസാനമായി റാന്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധ നിലക്ക്, ഇപ്പോൾ റായിൽ വഖഫ് ചെയ്യുമ്പോൾ ആ റായിനെ വ്യക്തമാക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ അവസാന സൂറത്തുകളിൽ ഇപ്പോൾ വൽ ഫജർ, വൽ അസ്ർ, ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, അഥവാ സോബി സബർ, അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ എതിന്മേലാണ് വഖഫ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും. വൽ ഫജ് ജിം എന്നുമേലാണോ ജീമലാണോ ജീം എന്ന അക്ഷരത്തിന്മേലാണോ അതല്ല റാമേലാണോ എന്ന് വ്യക്തമായും കേൾക്കുന്നില്ല. വൽ ആസുർ, വൽ ആസുർ, സ്വാദ് ജീം ഒക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് ശേഷമുള്ള അക്ഷരത്തെ കൂടി പിന്നെ എന്ത് ചെയ്യണം, കേൾപ്പിക്കണം. അപ്പോൾ റാഇമലാണ് വഖഫോടെ. വൽ ഫജ്ർ, വൽ ഫജ്ർ, വലയാലിൻ അഷ്ർ, അഷ്ർ എന്നുള്ളത് അതിന്മേലാണ് വഖഫ് ചെയ്യുന്നതെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വൽ ആസുർ, വൽ ആസുർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ചില ആളുകളൊക്കെ ഓതുമ്പോൾ ഖുസ്. വൽ ഫജ്, വൽ അസ്, സ്വാദുമ്പലാണോ ജീമുമ്പലാണോ അതോ അല്ലെങ്കിൽ സീനുമ്പലാണോ വഖഫ് ചെയ്യുന്നതെന്നും വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായും അത് മനസ്സിലാകുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇമാമത്ത് നിൽക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഉറക്കോതുന്നവരാണെങ്കിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നിയമങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം തന്നെയാണ് നമ്മൾ ഓതേണ്ടത്. അതിന് ഓരോന്നിനും കൃത്യമായിട്ടുള്ള ആ നിയമങ്ങളുണ്ട്. അത് പാലിക്കാനും അതനുസരിച്ച് കൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാമ്, റാ, നൂന് എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളിൽ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ സംഭവിക്കുന്നതുമായിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ശരിയായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുവാനും അതുവഴി പുണ്യം കരസ്ഥമാക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
1: ജസാകുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം. ക്ലാസ് എടുത്തത് അബ്ദുള്ള ഷമീർ മദീനി.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم.

0: الأرض بغير الحق وبما كنتم تفسقون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشهد. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

ആത്മീയപ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.

0: അവർ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 9.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1.
0: വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലികുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്നവർക്കും ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്നവരായ, കുറവാക്കി പറയുന്നവരായ. അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവരുമായ എല്ലാവർക്കും നാശം.
2: വചനം 2.
0: അല്ലദീ ജമഅ, അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ചു കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. വഅദ്ദദ, അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത.
1: അല്ലദീ ജമഅ മാലൻ വഅദ്ദദ,
0: അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനു നാശം.
2: വചനം 3.
0: യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്ന മാലഹു, അവന്റെ ധനം ആകുന്നു എന്ന്. അഖ്ലദ, അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന്, സ്ഥിരവാസിയാക്കിയിരിക്കുന്നു.
1: യഹ്സബു അന്ന മാലഹു അഖ്ലദ,
0: അവന്റെ ധനം അവനെ ശാശ്വതനാക്കിയിരിക്കുന്നുവെന്ന് അവൻ വിചാരിക്കുന്നു.
3: കുറെ ധനം ശേഖരിച്ചുണ്ടാക്കുകയും അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ വിനിയോഗിക്കാതെ അഹങ്കാരപൂർവം അതിന്റെ എണ്ണവും വണ്ണവും മാത്രം ചിന്താവിഷയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരിൽ സ്വാഭാവികമായും കാണാവുന്ന സമ്പ്രദായമാണ് അന്യരെ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തലും കുറ്റവും കുറവും എടുത്തുകാട്ടി ദുഷിച്ചുകൊണ്ടിരിക്കലും. തങ്ങളുടെ ധനം തങ്ങൾക്ക് ഈ ലോകത്ത് ശാശ്വത ജീവിതം നേടിക്കൊടുത്തിട്ടുണ്ടെന്നും തങ്ങളും തങ്ങളുടെ ധനവും ഒരിക്കലും നശിക്കുകയില്ലെന്നുമുള്ള ഭാവമായിരിക്കും ആ ധനപൂജകന്മാരിൽ നിന്ന് പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്.
2: വചനം 4.
0: കല്ല, വേണ്ട. ലയുംബദന, നിശ്ചയമായും അവൻ ഇടപെടും, എറിയപ്പെടും. ഫിൽ ഹുത്തമ, ഹുത്തമയിൽ.
1: കല്ല ലയുംബദന ഫിൽ ഹുത്തമ,
0: വേണ്ട, നിശ്ചയമായും അവൻ ഹുത്തമയിൽ അഥവാ ധ്വംസിച്ചു കളയുന്ന നരകത്തിൽ എറിയപ്പെടുന്നതാണ്.
2: വചനം 5.
0: വമാ അദ്റാക, നിനക്കെന്തറിയാം. മൽ ഹുത്തമ,

0: എന്തറിയാം?
1: വചനം 6,
0: നാറുല്ലാഹി, അല്ലാഹുവിന്റെ അഗ്നിയാണ്. അൽ മുഖദ, കത്തിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട.
2: നാറുല്ലാഹിൽ മുഖദ,
0: അല്ലാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയത്രേ അത്.
1: വചനം 7,
0: അല്ലതീ തത്തലിഉ, എത്തി നോക്കുന്നത്, കയറി ചെല്ലുന്നത്. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ.
2: അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ,
0: എന്നുവച്ചാൽ ഹൃദയങ്ങളിൽ കയറി ചെന്ന് എത്തി നോക്കുന്നത്.
1: വചനം 8,
0: ഇന്നഹ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുസ്വദ, അടച്ചു മൂടപ്പെട്ടതായിരിക്കും.
2: ഇന്നഹ അലൈഹിം മുസ്വദ,
0: നിശ്ചയമായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും.
1: വചനം 9,
0: ഫീ അഅമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട, വമ്പിച്ച.
2: ഫീ അഅമദിൻ മുമദ്ദദ,
0: നീട്ടിയുണ്ടാക്കപ്പെട്ട വമ്പിച്ച തൂണുകളിലായിക്കൊണ്ട്.
3: അൽഹുത്തമ എന്നത് നരകത്തിന്റെ വിശേഷണനാമങ്ങളിൽ ഒന്നാകുന്നു. അതിൽ ഇടപെടുന്ന ഏതൊരു വസ്തുവേയും കത്തിച്ച് നശിപ്പിക്കുമാറ് അതികഠിന

0: ഭിന്നമായത് എന്ന് സാരം. ഇതിൻ്റെ ഒരു വിശദീകരണമെത്രേ തുടർന്ന് കാണുന്നത്. സാധാരണ അറിയപ്പെടുന്ന അഗ്നിയല്ല നരകാഗ്നി, അള്ളാഹു പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള കഠിന കഠോരമായ ഒരു പ്രത്യേക അഗ്നിയാണത്. മാംസമോ ബാഹ്യാവയവങ്ങളോ മാത്രമല്ല ആ അഗ്നി എരിച്ചു കളയുന്നത്, ഹൃദയങ്ങളുടെ ഉള്ളോട്ട് കയറി ചെന്ന് അവയെയും അത് കടന്നാക്രമിക്കുന്നതാണ്. മാത്രമല്ല വമ്പിച്ച നെടും തൂണുകൾക്കുള്ളിൽ അവർ ബന്ധിക്കപ്പെടുകയും വാതിലുകൾ അടച്ചു മൂടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആശ്വാസത്തിനും യാതൊരു പഴുതും കിട്ടാതെ നാനാഭാഗത്തൂടെയും അവർ നിത്യയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിങ്ങനെ നരകശിക്ഷയുടെ ഗൗരവത്തെപ്പറ്റി അള്ളാഹു വർണ്ണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരലോക സംബന്ധമായ അദൃശ്യ കാര്യങ്ങളാകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിവരണത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഗൗരവം ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാമല്ലോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
1: അധ്യായം 105, സൂറത്തുൽ ഫീൽ. ആന, മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
0: വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അള്ളാഹു കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രസ്തുത സംഭവം മുഖേന അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹം, അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തം എന്നിവയെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ നിലക്ക് ഈ അനുസ്മരണം കൂടുതൽ ഫലവത്തായിരിക്കുമല്ലോ. ഖുറൈശികൾക്കിടയിൽ ഒരു വമ്പിച്ച സംഭവമായി ഗണിക്കപ്പെട്ടിരുന്ന അതിൻ്റെ വിശദാംശങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ കാണാമെങ്കിലും സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഹബ്ഷ അഥവാ അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാശി അഥവാ നഗാശിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം അവൻ പണിതു. ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ വേണ്ടി അവൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിവ് നിർത്തലാക്കി പകരം ആ ദേവാലയത്തിലേക്ക് അവരെ തിരിച്ചുവിടണമെന്നായിരുന്നു പരിപാടി. അതിൽ പ്രതിഷേധിച്ച് ഒരു അറബി ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം നടത്തി വൃത്തികേടാക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. ഏതായാലും ഖുറൈശികളുടെ കഅബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് നീങ്ങി. വഴിമധ്യേ ഒന്നിലധികം സ്ഥലത്തു വെച്ച് ചില അറബി ഗോത്രങ്ങളുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടുവെങ്കിലും അതിലെല്ലാം അബ്രഹത്തും സൈന്യവും ജയിച്ചു മുന്നേറി മക്കയുടെ അടുത്തെത്തി. സൈന്യത്തിൽ ഒന്നോ അധികമോ ആനയും ഉണ്ടായിരുന്നു. ഈ സേനയ്ക്ക് ആനപ്പട്ടാളം എന്ന് പറയപ്പെടുവാൻ ഇതാണ് കാരണം. മക്കയുടെ അടുത്തൊരു സ്ഥലത്തു വെച്ച് തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയിക്കുവാനായി അബ്രഹത്ത് ഖുറൈശികളുടെ അടുക്കലേക്ക് ആളയച്ചു. തങ്ങൾ ഒരു യുദ്ധം നടത്തി നാടു കീഴടക്കുവാൻ ഉദ്ദേശിച്ചു വന്നതല്ലെന്നും കഅബ പൊളിച്ചു നീക്കൽ മാത്രമാണ് വരവിൻ്റെ ഉദ്ദേശ്യമെന്നും അറിയിച്ചു. തങ്ങളുടെ ജീവനെപ്പോലെ ബഹുമാനിച്ചാദരിച്ചു വന്ന കഅബ പൊളിക്കുന്നതിൽ അങ്ങേ അറ്റത്തെ വെറുപ്പും വ്യസനവും ഉണ്ടായെങ്കിലും ആ സൈന്യത്തെ നേരിടുവാനുള്ള കെൽപ്പോ കരുത്തോ അവർക്കുണ്ടായിരുന്നില്ല. ആനപ്പട്ടാളത്തെ നേരിട്ട് കൊണ്ടുള്ള യുദ്ധം അവർക്ക് അപരിചിതമായിരുന്നു. അങ്ങനെ ആ കാഴ്ച തങ്ങൾ കാണരുതെന്നും അതിനാൽ നേരിടാവുന്ന ആപത്തുകൾ തങ്ങൾക്ക് പിണയരുതെന്നും കരുതി അവർ സ്ഥലം വിട്ടു പോവുകയാണുണ്ടായത്. അന്ന് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു. വഴിമധ്യേ അബ്രഹത്ത് അദ്ദേഹത്തിൻ്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കിയിരുന്നു. അബ്രഹത്ത് അദ്ദേഹത്തെ ആളയച്ചു വരുത്തി തൻ്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിച്ച കൂട്ടത്തിൽ, താങ്കൾക്ക് വല്ലതും പറയുവാനുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി ഇതായിരുന്നു, താങ്കളുടെ ആൾക്കാർ എൻ്റെ ഒട്ടകത്തെ പിടിച്ചു വച്ചിട്ടുണ്ട്, അവയെ വിട്ടുതരണം. ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പരിഹാസപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പൂർവികന്മാരായി ബഹുമാനിച്ചു വരുന്ന നിങ്ങളുടെ മതകേന്ദ്രം നശിപ്പിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയാനില്ലാതെ കേവലം താങ്കളുടെ ഒട്ടകത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച നിങ്ങൾ ഒരു കൊള്ളരുതാത്തവൻ തന്നെ. താങ്കളെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പ് ഇത് കേട്ടപ്പോൾ നശിച്ചുപോയി. അബ്ദുൽ മുത്തലിബ് പ്രതിവചിച്ചു, ഞാനാണ് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ. ആ മന്ദിരത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, അതവൻ രക്ഷിച്ചുകൊള്ളും. അങ്ങനെ മുമ്പിൽ ആനയുമായി സൈന്യം മുന്നോട്ട് വച്ചു. കാബയുടെ നേർക്ക് തിരിഞ്ഞതോടെ ആന മുട്ടുകുത്തി മുമ്പോട്ടു നീങ്ങാതായി. വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആന മുമ്പോട്ട് അടിവെക്കുന്നില്ല. മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും അങ്ങോട്ട് തിരിയുവാൻ അതിന് തടസ്സവുമില്ല. അള്ളാഹു അവരിൽ ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിച്ചു. ഒരു പ്രത്യേക തരം കല്ലുകൾ അവ സൈന്യത്തിനു മീതെ വർഷിച്ചു. ഇതുവഴി സൈന്യം നാമാവശേഷമായിത്തീർന്നു. അള്ളാഹു അവന്റെ മന്ദിരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. മിക്കവാറും ക്രിസ്താബ്ദം 570-571 ഈ സംഭവം നടക്കുന്നത്. 571 കൊല്ലം ഏപ്രിൽ 2 തീയതിയാണെന്ന് ചിലർ ക്ലിപ്തപ്പെടുത്തി പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഈ കൊല്ലത്തിലായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായത്. അറബികളുടെ ഇടയിൽ പൊതുവിലും ഖുറൈശികൾക്കിടയിൽ വിശേഷിച്ചും വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ അവർ ആനക്കലഹം മുതൽ കാലം നിർണയിക്കുക പതിവായിത്തീർന്നു. മദീന ഹിജറ മുതൽ വർഷാരംഭം നിർണയിക്കുന്ന പതിവ് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്നതുവരെ ആ പതിവ് തുടർന്നു പോന്നു. ആനപ്പട്ടാളത്തെ നശിപ്പിച്ച പക്ഷിപ്പട്ടാളം ഏത് തരത്തിലുള്ളതായിരുന്നു? അവ എവിടെ നിന്നു വന്നു? അവ ശത്രുക്കളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ഏത് വിധത്തിലുള്ളതായിരുന്നു? സൈന്യത്തിൽ ആ കല്ലുകൾ എന്ത് വിനയാണ് വരുത്തിയത് എന്നൊന്നും തീർത്തു പറയുക നമുക്ക് സാധ്യമല്ല. പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഒന്നൊന്നായി സ്വീകരിക്കുവാൻ തെളിവുകളില്ല. ഈ അധ്യായത്തിൽ അള്ളാഹു അതിനെപ്പറ്റി പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ അതിന് യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെ നമുക്കത് സ്വീകരിക്കാം, അതു അതേപടി വിശ്വസിക്കുകയും ചെയ്യാം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഉള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-08-40-840.
2: ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സോഫാത്ത് 30-31 വചനങ്ങൾ നാം പഠിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഫാത്തിലെ 30-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാഫാത്തിലെ 29-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതും കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണ്. അഥവാ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സംസാരം. വമാ കാന ലന അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ബൽ, എന്നാൽ കുൻതും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് നേതാക്കന്മാർ അനുയായികളുടെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. വമാ കാന ലന അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ഇവിടെ സുൽത്താൻ എന്നതിനാണ് അധികാരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സുൽത്താൻ എന്നതിന് പ്രമാണം എന്നും രേഖ എന്നും അധികാരി എന്നും ഒക്കെ അർത്ഥമുണ്ട്. ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖഹറുക്കും ഹത്താ തത്തബിഉന, അവർ പരലോകത്ത് വെച്ചുകൊണ്ട് കൈയൊഴിയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ, നിർബന്ധപൂർവ്വം ഞങ്ങളുടെ അനുയായികളാക്കാൻ ഞങ്ങൾ കഴിയുമായിരുന്നില്ല. ബൽ അൻതും ഇത്തബഅതുമൂന, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയാണ് ചെയ്തത്. ബി ഇഖ്തിയാരിക്കും വ ഇറാദത്തിക്കും, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇത് യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ചാണ് അവർ പറയുന്നത്. ദുനിയാവിൽ വെച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പോലും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ മഹല്ലത്ത് നിന്ന് പുറത്താക്കും. അതേപോലെ തന്നെ മറ്റു പല നിലയിലും അവരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ പരലോകത്ത് വെച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ ഒരു കഴിവുമുണ്ടായിരുന്നില്ല. ഫകഅന്നഹും യഖൂലൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വാക്ക് അവരുടെ സംസാരം ഏതുപോലെയുണ്ട്? ലാ തലൂമൂന വലൂമു അംഫുസക്കും, അല്ലേ, നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ സംസാരം. ഈ നേതാക്കന്മാരും അനുയായികളും യഥാർത്ഥത്തിൽ രണ്ടു പേരും കുറ്റക്കാരാണ്. നേതാക്കന്മാർ തങ്ങൾ ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന കാരണത്താൽ രണ്ട് ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുക. എന്നതുപോലെ തന്നെ അനുയായികൾ തങ്ങൾക്ക് അള്ളാഹു തന്ന ബുദ്ധിയും അതേപോലെ വിവേകവും അതുപോലെ തന്നെ കണ്ണും കാതുമൊക്കെ സത്യം മനസ്സിലാക്കാൻ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ വിനിയോഗിച്ചില്ല എന്ന കാരണത്താൽ അവരും കുറ്റക്കാരായിരിക്കും, അവരും ശിക്ഷാർഹരായിരിക്കും എന്ന കാര്യം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം കൂടിയാണ്. പിന്നെ അതിലൊരു കാര്യം, ത്വാഗൂൻ, നിങ്ങൾ, ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ എന്നിടത്ത് ത്വാഗീൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ത്വഗ എന്ന് പറഞ്ഞാൽ തജാവസൽ ഹദ്, അല്ലേ, പരിധി ലംഘിച്ചു, പരിധി മുറിച്ചു കടന്നു എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് നിങ്ങൾ ത്വാഗീൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം? അത് നേതാക്കന്മാരാണ് അവരെ പഴപ്പിച്ചത്. അവരെന്ത് ചെയ്തു? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പ്രമാണബദ്ധമല്ലാത്ത തരത്തിൽ അവർ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഹുവല്ലദി തജാവസ ഹദ്ദഹു, സൂറത്ത് ഹാഖയിലെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് വചനത്തിലെടുത്തു പറഞ്ഞുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇന്ന ലമ്മാ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ഈ ആയത്തിലുള്ള 30-ാമത്തെ വചനത്തിൽ ത്വാഗീൻ എന്ന ആ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ആ അർത്ഥം വരുന്ന മറ്റൊരു പദമാകുന്നു, അല്ലെങ്കിൽ പരിധി ലംഘിച്ചു എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിച്ച മറ്റൊരായത്താകുന്നു, വെള്ളം പരിധി ലംഘിച്ചു, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഈ സുൽത്താൻ എന്നത് ഖുർആനിൽ തന്നെ പ്രമാണം, രേഖ എന്ന അർത്ഥത്തിലും അള്ളാഹു പ്രയോഗിച്ചത് കാണാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അതിന് ഒരു പ്രമാണവും ഒരു ആധികാരിക രേഖയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. വഫി ഹാദിഹിൽ ആയ യഅനി ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖഹറുക്കും ഹത്താ തത്തബിഊന. ഇവിടെ പറയുന്നത് നിങ്ങളെ നിർബന്ധപൂർവം അനുയായികളാക്കേണ്ട, നിങ്ങളെ അനുസരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിന് കഴിയുന്നവരായിരുന്നില്ല ഞങ്ങൾ. നിങ്ങൾ സ്വന്തമായി ഈ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്, പറയുന്നത്. 31-ാമത്തെ വചനം ഫഹഖ അലൈനാ ഖൗലു റബ്ബിനാ ഇന്നാ ലദായിഖൂൻ. ഫഹഖ അലൈനാ, ഇവർ പറയുന്നു. അപ്പോൾ ഹഖ, ഹഖ എന്ന് പറഞ്ഞാൽ വജബ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്ത്? ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അതെന്താണ്? ഇന്ന, തീർച്ചയായും നമ്മൾ, ലദായിഖൂൻ, അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളും നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ വചനത്തിലുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നവർ പറയുന്നത്. ഹഖൻ ലൈസ ഫീഹി ളുൽമുൻ വലാ ബാത്തിലുൻ, സത്യമായി തന്നെ, സത്യമായിക്കൊണ്ട്, ഹക്കായിക്കൊണ്ട്, അഥവാ ഇത് അന്യായമായ അല്ല, അതേപോലത്തെ നിരർത്ഥകമല്ല, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യം തന്നെയാണെന്നർത്ഥം. അതാണ് ഫഹഖ അലൈന, നമ്മുടെ മേൽ യാഥാർത്ഥ്യമാകുന്നു. ഖൗലു റബ്ബിന യഅനി അന്ന കുല്ലമൻ ഖറജ അൻ ത്വാഅത്തില്ലാ വകദ്ദബ ബി ആയാത്തിഹി ഫഹുവ ഫിന്നാർ. എന്താണ് അള്ളാഹുവിൻ്റെ വചനം? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പുറത്തു പോകുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവർക്ക് നരകം യാഥാർത്ഥ്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഖൗലു റബ്ബിന ബിൽ അദാബി, ഈ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വചനം മറ്റു പല സൂറത്തിലും കാണാം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് നരകമാകുന്നു എന്നതാണ് റബ്ബിൻ്റെ വചനം. ഏതുപോലെ? സൂറത്തു സജദയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം.
1: ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമ, നരകത്തെ,
1: മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ,
0: മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകളെ കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അഥവാ നരകത്തിന് അവകാശികളായ മനുഷ്യരിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട ആളുകളെ കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഈ അനുയായികളെ നോക്കിക്കൊണ്ട് നേതാക്കന്മാർ പറയുന്നത്, ഈ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഇനി എന്ത് പറഞ്ഞുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഇവിടെ എന്ത് ന്യായവാദം നടത്തിയിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വകഅന്നഹു യുഷീറു ഇലാ ഖൗലിഹി തആല, സൂറത്തു ഹൂദിൽ അള്ളാഹുവിന്റെ മറ്റൊരു വചനം കാണാം.
1: വതമ്മത് കലിമത്തു റബ്ബിക് ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: നിന്റെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. അതെന്താണ്? നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജിന്നുവർഗത്തിൽപ്പെട്ട, മനുഷ്യരിൽപ്പെട്ട ആളുകളെ കൊണ്ട്. വൽ ഖൗലു ഹുവ അൽ കലാമു അല്ലദീ യുസ്തഫാദു മിൻഹു ഫായിദ വയതഫറഉ അലാ ദാലിക് അന്ന കലാമല്ലാഹി ബിഹർഫിൻ വസൗത്തിൻ. ഈ വചനം പറയുന്നിടത്ത്, റബ്ബിൻ്റെ വചനം എന്നിടത്ത് ഒരു അഖീദയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ആശയത്തിൽ മാത്രമാണ്, അതല്ലാതെ ശബ്ദവും വാക്കുകളുമല്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. എന്നാൽ കമാഹുവ മദ്ഹബ് അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് വാക്കും ശബ്ദവും തന്നെയാണ്. എന്നാൽ അഷ്അരി മദ്ഹബ് പ്രകാരം അല്ലദീന യഖൂലൂന അന്ന കലാം അല്ലാഹി ഹുവൽ മഅ്നൽ ഖായിം ബിന്നഫ്സ്, അത് കേവലം ആശയപരം മാത്രമാകുന്നു എന്നൊരു വാദം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം വഇന്നമാ യസ്മഉ മിൻ ഹാദിഹിൽ ഹുറൂഫ് വസ്സൗത്ത് فَإِنَّمَا هُوَ مَخْلُوقٌ خَلَقَهُ اللَّهُ تَعَالَى تَعْبِيرًا عَمَّا فِي نَفْسِهِ. അള്ളാഹുവിൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം വാക്കാൽ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞ ആ ഖൗല് എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മാത്രമല്ല ഫഹഖ അലൈന ഖൗലു റബ്ബിന എന്നതിൽ അഖീദയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശം, അതെന്താണ്? നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, തൗഹീദ് അംഗീകരിച്ചവരല്ല, എന്നിട്ടും നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നവർ പറഞ്ഞതിലൂടെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം റബ്ബിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവരും അംഗീകരിച്ചിരുന്നു എന്നതാണ്. ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും കാണുന്നത് പോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ അവർ മറുപടി പറയാറുള്ളത് അല്ലാഹു എന്നാണ്. പിന്നെ അവർക്കുള്ള കുഴപ്പം അല്ലാഹുവിൻ്റെ ഉലൂഹിയത്ത് അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ആരാധ്യൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം, അഥവാ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വശം അവർ അംഗീകരിക്കാറില്ല എന്നതാണ്. ഇതും ചില തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഫഹഖ അലൈന, അപ്പോൾ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അവിടെ നമ്മുടെ റബ്ബ് എന്നവർ പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗാവകാശിയാകാൻ സാധ്യമല്ല. ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ഇലാഹാകുന്ന അള്ളാഹുവിന് ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇബാദത്തിൻ്റെ ഒരു അംശവും അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഹാഉലാഇൽ അകാബിറു യഖൂലൂനലിൽ അസാഗിർ, ഈ നേതാക്കന്മാർ അനുയായികളോട് പറയുന്നു, യഅനി അൽ അദാബ് അല്ലേ, അള്ളാഹുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ വചനം എന്നതാകുന്നു. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഇന്ന മിനൽ അഷ്ഖിയാഇ അദ്ദായിഖീനൽ അദാബ് യൗമൽ ഖിയാമ, നമ്മൾ അഥവാ നേതാക്കന്മാരായ ഞങ്ങളും അനുയായികളായ നിങ്ങളും ദൗർഭാഗ്യവാന്മാരാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ്, അതാണ് അവർ പറയുന്നത് എന്നാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഫലസിംന ജമീഅൻ, നമ്മുടെ മേൽ നിർബന്ധമായിരിക്കുന്നു വഈദു റബ്ബിന, റബ്ബിൻ്റെ വാഗ്ദാനം. അതെന്താണ്? ഇന്ന ലദായിഖുൽ അദാബ് നഹ്നു വ അൻതും, ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. ബിമാ ഖദ്ദംന മിൻ ദുനൂബിന വ മഅസീന ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്ത പാപകൃത്യങ്ങളുടെ പേരിൽ, നമ്മുടെ ധിക്കാരപരമായ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. അല്ലാമ ബഗ്ബി റഹ്മത്ത് പറയുന്നു, ഇന്ന ലദായിഖൂൻ അഥവാ അൽ അദാബ് ഐ അന്നദ്ദാല് വൽ മുദിൽ ജമീഅൻ ഫിന്നാർ, വഴിപിഴച്ചവരും വഴിപഴപ്പിച്ചവരും നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, എല്ലാവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യം പരലോകത്ത് വെച്ചാണ് തിരിച്ചറിയുന്നത് എന്നതാണ് ഖേദകരമായ കാര്യം. ഇവിടെ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിശ്വാസം അത് മൂഢമായ ധാരണയായിരുന്നു, തെറ്റായ വിശ്വാസമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. ഇത്തരത്തിലുള്ള മാലകളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ടാണ് സമൂഹം ജീവിക്കുന്നത്. നേതാക്കന്മാർ നന്നായാൽ, അല്ലെങ്കിൽ നേതാക്കന്മാരിലൂടെ തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. തങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര മോശമായി ജീവിച്ചാലും അവരിലൂടെ രക്ഷപ്പെടാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിലാണ് ഇത്തരം വചനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 32-ാമത്തെ വചനം,
1: ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ.
0: അവർ പറയുന്നു ഫഅഗ്വൈനാകും, തീർച്ചയായും ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു.
1: അഗ്വ യുഗ്വി ഇഗ്വാൻ,
0: ഇന്ന തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരിക്കുന്നു,
1: ഗാവീൻ
0: എന്ന് പറഞ്ഞാൽ വഴി പഴച്ചു, അഗ്വ എന്ന് പറഞ്ഞാൽ വഴി പഴപ്പിച്ചു. അപ്പം ഞങ്ങൾ വഴി പഴവിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു. എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരങ്ങളെ ഇത്. ഇൻഷാ അള്ളാ, ആ വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും സൂറത്തു സ്വാഫാത്തിലെ സുദീർഘമായ ആയത്തുകളിൽ നിന്ന് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം അധ്യാപനങ്ങൾ, ധാരാളം ഗുണപാഠങ്ങൾ, അതേപോലെ തന്നെ ചിന്താപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രമാണങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന, അതുവഴി നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായി തങ്ങളുടെ നേതാക്കന്മാരെ അനുകരിക്കുന്ന, അനുസരിക്കുന്ന അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അള്ളാഹു മോചിപ്പിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സൽവഴി പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ وعلى آله وأصحابه أجمعين.
2: بارك الله فيكم. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 30-31 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
8: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
6: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് സൂറത്ത് അങ്കബൂത്ത് മുതൽ സൂറത്ത് റൂം വരെയുള്ള അധ്യായങ്ങളാണ്. ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി പാരായണം നിർവഹിക്കുന്നത്.
1: بسم الله الرحمن الرحيم.

0: നിങ്ങൾ കേട്ടത് തെൻസീൽ. സൂറത്ത് അങ്കബൂത്ത് മുതൽ സൂറത്ത് റൂം വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് തെൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആനുകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദാദ്.

0: മഷാ അല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകനുടെ ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്, അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
5: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്. അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
4: അതിരുകൾ.
5: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
4: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 506 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയ്യഹ്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി, ഹാരിസ് ഇബ്നു സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 സെപ്റ്റംബർ 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 ജൂൺ 24 അവിടെ വച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനമെഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീമിർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 94 അധ്യായം സൂറത്തു ഇൻഷിറാഹിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദ്രക, നിന്റെ നെഞ്ച്, നിന്റെ ഹൃദയം. വദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രക്, നിന്റെ ഭാരം, നിന്റെ വിഷമം. അല്ലദി അങ്കല, ഒടിച്ചുകളഞ്ഞ, ഞെരുക്കിക്കളഞ്ഞതായ. ദഹ്റക, നിന്റെ മുതുക്, നിന്റെ പുറം. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക, നിനക്ക്. സിക്റക, നിന്റെ കീർത്തിയെ, നിന്റെ സ്മരണ. ഫഇന്ന, അപ്പോൾ തീർച്ചയായും, നിശ്ചയമായും. മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തോടുകൂടി ഉണ്ട്. യുസ്റൻ, ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്. യുസ്റൻ, ഒരു സൗകര്യം. ഫഇദാ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ. ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ.
1: വവദഅനാ അൻക വിസ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻശിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു തന്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നന്മകൾ അനായാസം പ്രവർത്തിക്കാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി. നന്മകൾക്ക് വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആക്കിയതുമില്ല. അതെപ്പോഴും വിശാലമായതായി നീ കണ്ടു. നിന്റെ ആ പാപഭാരം ഇറക്കിവെക്കുകയും ചെയ്തു. അതായത് പാപത്തെ നിന്റെ മുതുകിന് ഭാരമായി തീർന്ന മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അല്ലാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ കഴിഞ്ഞാൽ തന്റെ സമുദായത്തിന്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അല്ലാഹു പറയുന്നു, അല്ലാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു. എന്നത് അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളമുണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ചു നൽകിയത്.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി സമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം. സമീൽ, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് സമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് സമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് സമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് സമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: مولاهم الحق وضل عنهم ما كانوا يفترون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 വരെയുള്ള വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 68-69 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖാലു ദുഉ ലനാ, ഖാലു ദുഉ, ഖാലു ദുഉ ലനാ, ഖാലു ദുഉ ലനാ. ദാലിന് സുക്കൂന്, ഐന് ദമ്മ്, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദുഉ, ഖാലു ദുഉ ലനാ. പലപ്പോഴും പാരായണത്തിൽ ദാലിനും ഐനും ദമ്മ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖാലു ഉദ്ഉ, ഉദ്ഉ എന്നാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ. ശ്രദ്ധിക്കേണ്ടത് സാക്കിന നൂന് ശേഷം ലാമ്, ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. പക്ഷേ യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ. മാഹി അവിടെ നിർത്തുകയാണെങ്കിൽ മാഹി, അങ്ങനെയാണ് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ മാഹിയ ഖാല ഇന്നഹു എന്നാണ് പറയുക. ഇനി ഖാല ഇന്നഹു, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ, യഖൂലു ഇന്നഹ. ഇവിടെയും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ബഖറത്തുൻ, ബഖ ഖാഫാണ്, ബഖറത്തുൻ ഖാ, ബഖറത്ത് അല്ല, ബഖറത്തുൻ ലാ, ബഖറത്തുൻ തൻവീൻ ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, ബഖറത്തുൻ ലാ, ബഖറത്തുൻ ലാ. ലാ ഫാരിദുൻ വലാ, ഫാരിദുൻ ദാദ്, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ല ഫാരിദുൻ ദ ദി ദു അദ് അദ്. അപ്പോൾ ദാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ല ഫാരിദു വല. അതോടൊപ്പം തൻവീനു ശേഷം വ എന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ല ഫാരിദു വല ബിക്റുൻ അവാനു ബൈന ദാലിക്, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇനി വല ബിക്ർ അവിടെ നിർത്തുകയാണെങ്കിൽ, വല ബിക്, വല ബിക്ർ കൃത്യമായി കാഫ് ഉച്ചരിക്കണം, റാ ഉച്ചരിക്കണം. അതേസമയം വല ബിക്ർ എന്ന് ബിക്ർ കാഫിനെ കലക്കല ചെയ്യരുത്. കൂട്ടി ഓതുകയാണെങ്കിൽ വല ബിക്റുൻ അവാനുൻ, ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിക്റുൻ അവാൻ, അവാനും ബൈന, അവാൻ ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന് മഖ്റജ്, അവാനും ബൈന. അതോടൊപ്പം അവാനുൻ തൻവീന് ശേഷം ബ, തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് പറയും. അവാനും ബൈന, ബൈന ദാലിക് നിർത്തുമ്പോൾ, ബൈന ദാലിക് കൂട്ടി ഓതുകയാണെങ്കിൽ, ബൈന ദാലിക ഫഫഅലു, ഫഫഅലു, ഫഫഅലു മാ തുമറൂൻ. ഐന് ശ്രദ്ധിക്കുക. ഫഫഅലു മാ തുമറൂൻ, ഹംസ, തുമറൂൻ. അടുത്ത ആയത്തിൽ ഖാലു ദുഉ ലനാ, ഇവിടെയും ദാലിന് സുക്കൂൻ, ഐന് ദമ്മ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, يبين لنا ألا يبين لنا ما لونها. قال إنه نون نشد يقول إنها نون نشد من يكرم بقرة بقرة بقرة صفرة تنوين شاشم صاد إبدا أفك تماكي من يكرم തൻവീന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ബഖറത്തുൻ, ബഖറത്തുൻ സഫ്രാ, ബഖറത്തുൻ സഫ്രാ. ഇനി സഫ്രാ എന്ന് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. അപ്പോൾ സഫ്റാഉ ഫാഖിഉൽ ലൗനുഹ, ഇങ്ങനെ. ഇനി ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൻ തൻവീൻ ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം.
فاقع اللونها تسر എന്നല്ല തസുറു, റായിനെ അധികമായിട്ട് ഒരു പിടപ്പിക്കൽ ശബ്ദം തക്രീർ എന്ന് പറയും, അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. തസുറു നാദിരീൻ അന്നാദിരീൻ, നൂൻ മുശദ്ദഗുന, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം അവസാനത്തിൽ മദ്ദ് ആരദ് സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 68-69 ആയത്തുകൾ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റായദ് അൽ ഖുർദി.
2: أعوذ بالله من الشيطان الرجيم.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് ഖുർആൻ റേഡിയോയിലെ അൽ മുഅല്ലിം പാരായണം, അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ ചെറുപ്പത്തിൽ ഭർത്താവ്

0: ഉപദേശിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 36-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 35-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബു ഹുറൈറ ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, ഉമിർത്തു അൻ ഉഖാതില നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. പ്രവാചകൻ പറയുകയാണ്, ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നതുവരെ. എന്ന് പറഞ്ഞാൽ യുദ്ധം അനിവാര്യമായൊരു ഘട്ടത്തിൽ അവിടെ ശത്രുപക്ഷത്തു നിന്ന് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനുമായി യുദ്ധം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ആരെങ്കിലും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞാൽ, ഫഖദ് അസിം അസമ മിന്നി മാലഹു വനഫ്സഹു, ആ മനുഷ്യന്റെ ധനവും അവന്റെ ശരീരവും നമ്മളിൽ നിന്ന് സുരക്ഷിതമാകുന്നു, ഇല്ലാ ബിഹഖ്, ഹക്കായിക്കൊണ്ടല്ലാതെ. വഹിസാബുഹു അലല്ലാ, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ മേൽ കടമയാകുന്നു. വഅൻസലല്ലാഹു ഫീ കിതാബിഹി വദക്കറ ഖൗമൻ ഇസ്തക്ബറു ഫഖാൽ, അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, ഒരു സമൂഹം പറഞ്ഞു, അഹങ്കാരപൂർവം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാകുന്നവർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും സമാധാനവും സുരക്ഷയും ലഭിക്കും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 36-ാമത്തെ വചനം, വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ഖാല യഖൂലു ഖൗൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു പറയുന്നു, ഖൗൽ അതാണ് വാക്ക് പറയൽ, അഇന്നാ നമ്മളാണോ, അവര് സത്യനിഷേധികൾ പറയുന്ന കാര്യമാണ്, അഇന്നാ, ആ എന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ്, അഇന്നാ നമ്മളാണോ, ലതാരികൂ ഉപേക്ഷിക്കുന്നവർ തന്നെ, ഒഴിവാക്കുന്നവർ തന്നെ, ആലിഹത്തിന നമ്മുടെ ആരാധ്യന്മാരെ, ഇലാഹ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ആലിഹത്ത്, ആരാധ്യന്മാർ, ലിഷാഇരിൻ ഒരു കവിക്ക് വേണ്ടി, മജ്നൂൻ ഭ്രാന്തനായ. ഇത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് പ്രവാചകനെ കേൾക്കേണ്ടി വന്ന പ്രതികരണമാണ്. ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കിനു വേണ്ടി നമ്മുടെ ആരാധ്യന്മാരെ

0: ഉപേക്ഷിക്കണമോ? ഇത് പ്രവാചകന്റെ മാത്രം അനുഭവമല്ല, പൂർവ്വപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നിടത്തും ഇതേപോലെ തന്നെ ആ സമൂഹം പ്രതികരിച്ചതായി ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അവർ പറയുന്ന കാര്യം, അനഹ്നു നതുറുക്കു ഇബാദത്ത ആലിഹത്തിന, നമ്മൾ ഈ ആരാധ്യന്മാരെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണോ? ആലിഹത്ത ആബാഇന, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നവയെ ഉപേക്ഷിക്കണമെന്നാണോ? അൻ ഖൗലി ഹാദ ശാഇരിൽ മജ്നൂൻ യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള അത് വിശദീകരിക്കുകയാണ്. അവർ ഷാഇറും മജ്നൂൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതരെക്കുറിച്ചാണ്. നഊദു ബില്ലാ. ഇതിനു മുമ്പുള്ള വചനത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രവാചകനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ, പ്രവാചകന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ ആ വിഷയത്തെ തൊട്ട് അവരെ അകറ്റാൻ, പ്രവാചകന്റെ ആദർശത്തിൽ നിന്ന് അവരെ അകറ്റാൻ ശത്രുക്കൾ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ് പ്രവാചകനെ തെറ്റായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അദ്ദേഹം കവിയാണെന്ന് പറയുക, അതേപോലെ തന്നെ ഭ്രാന്തനാണെന്ന് പറയുക. സത്യത്തിൽ മുഫസ്സിരീങ്ങളിൽ പലരും പറയുന്നത് പോലെ തന്നെ അവരുടെ വാദം പരസ്പരം വൈരുദ്ധ്യമാണ്. ഒരു കവി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, വിവേകമുള്ള, തൻ്റെടമുള്ള ആളായിരിക്കും, അപ്പോഴാണ് കവിത ആലപിക്കാറുള്ളത് അല്ലെങ്കിൽ കവിത വരാറുള്ളത്. എന്നാൽ മജ്നൂൻ എന്ന് പറഞ്ഞാൽ എന്തും സംസാരിക്കുന്ന, അവിവേകത്തോടെ സംസാരിക്കുന്ന, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളെക്കുറിച്ചാണ് മജ്നൂൻ എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജൽപ്പനം കേവലം ആക്ഷേപം മാത്രമാണെന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിയെക്കുറിച്ച് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞ കാര്യം, വമാ അല്ലംനാഹു ശിഅറ, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീല, അങ്ങനെ കവിത അദ്ദേഹത്തിനൊട്ട് ഭൂഷണവും അല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഇതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനുമാകുന്നു. അപ്പോ അവരുടെ ആ വാദത്തെ അള്ളാഹു ഗണ്ണിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിലെ രണ്ടാമത്തെ വചനത്തിൽ കാണാം, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അവർ രണ്ടാമത് പറഞ്ഞ കാര്യം ഒരു ഭ്രാന്തൻ എന്നാണ്. അള്ളാഹു പറയുന്നു, മാ അൻത, താങ്കളല്ല പ്രവാചകരെ, ബിനിഅമതി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ, ബിമജ്നൂൻ, ഭ്രാന്ത് ബാധിച്ചവനല്ല. അതുകൊണ്ട് അവർ ജനങ്ങളെ പ്രവാചകനെ തൊട്ട് അകറ്റാൻ വേണ്ടി ആ തരത്തിൽ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബൽ അൻത അഅഖലുൽ ഉഖല, ഏറ്റവും ബുദ്ധിയുള്ളവരിൽപ്പെട്ട ആളാകുന്നു പ്രവാചകരെ താങ്കൾ. അതാണ് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഹഉലാഇ കദബു ബിമാ തഖ്തളീഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദർ റസൂലുള്ളാ, തങ്ങൾ അംഗീകരിക്കേണ്ടുന്ന, സ്വീകരിക്കേണ്ട ഈ വചനത്തെയാണ് അവർ തിരസ്കരിക്കുന്നത്, നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിലൂടെ, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ തിരസ്കരിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത് ഈ രണ്ട് വചനങ്ങളും മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൽ അവ്വൽ, ഒന്നാമത്തേത്, കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ഇസ്ലാമിന്റെ അടിത്തറയായ ഒന്നാമത്തെ ഷഹാദത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവർ ആദ്യം നിഷേധിക്കുന്നത്. വസ്സാനി, നമ്മൾ പഠിക്കുന്ന ഈ വചനത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം, ഇദാ ഖീല ലഹും ആമിനൂ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, അഇന്നാല താരികു ആലിഹതിന ലിഷാഇരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തനായ കവിയുടെ വാക്കിനു വേണ്ടി നമ്മൾ നമ്മുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കുകയാണോ? അപ്പൊ രണ്ട് ഷഹാദത്തും അവർ തള്ളിക്കളഞ്ഞു, അവർ അവിശ്വസിച്ചു. വലം യഖൂമു ബിലാ ഇലാഹ ഇല്ലല്ലാ വലം യഖൂമു ബി മുഹമ്മദർ റസൂലുള്ളാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയെയും മുഹമ്മദുർ റസൂലുള്ളാ എന്നതിനെയും അവർ തള്ളിക്കളഞ്ഞു. ഇത് ഇസ്ലാമിന്റെ അടിത്തറയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാകുന്നു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദർ റസൂലുള്ളാ. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ 69, 68, 69 വചനത്തിൽ പറയുന്നു, അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യാതി ആബാഅഹുമുൽ അവ്വലീൻ. അവർ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കൊന്നും വന്നിട്ടില്ലാത്തത് അവർക്ക് വന്നതുകൊണ്ടാണോ അവർ വിശ്വസിക്കാത്തത്? അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദൂതൻ വന്നതുകൊണ്ടാണോ അദ്ദേഹത്തെ അവർ നിഷേധിക്കുന്നത്? അപ്പൊ ഏത് കാലഘട്ടത്തിലും ഈ തരത്തിൽ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞിരുന്ന, അവരോട് അന്യായമായി തർക്കിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ രണ്ട് കാര്യങ്ങളും അഥവാ രണ്ട് ഷഹാദത്തുകളും ഇസ്ലാമിൻ്റെ അടിത്തറയാണെന്ന് പറഞ്ഞല്ലോ. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാകുന്നു എന്നും മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നത്. രണ്ടാമത്തെ നിബന്ധന, വ മുതാബഅത്തുർ റസൂൽ. ഏതൊരു ഇബാദത്തും ഏതൊരു ആരാധനാകർമ്മവും അത് പ്രവാചകൻ തിരുമേനി എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിലാകണം അത് നിർവഹിക്കേണ്ടത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിലൂടെയും അതുപോലെ തന്നെ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്നതിലൂടെയും ഒരാൾ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത് എന്നർത്ഥം. ഇതിനു മുമ്പുള്ള ഒരു വചനത്തിൽ പ്രവാചകനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാഹിറാണ്, ഖുർആൻ ഒരു സിഹറാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ചില മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, പ്രവാചകന്മാരിൽ നിന്ന് സത്യ ആദർശത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ അകറ്റാൻ വേണ്ടിയുള്ള ദുരാരോപണങ്ങൾ മാത്രമാകുന്നു ഈ തരത്തിലുള്ള ആരോപണങ്ങൾ. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും അത് കാണാൻ സാധിക്കും. അഹ്ലുൽ ബിദ യുസമ്മൂന അഹ്ല സുന്ന ബികുല്ലി ഐബിൻ വവസ്ഫിൻ ഖബീഹ്. ബിദഅത്തിൻ്റെ കക്ഷികൾ സുന്നത്തിൻ്റെ കക്ഷികളെ എല്ലാത്തരം ചീത്ത പേരുകളും കൊണ്ടും വിശേഷിപ്പിക്കാറുണ്ട്. എത്ര കൃത്യമാണ് ഇന്നത്തെയും അവസ്ഥ. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച, അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ച ആ സുന്നത്തിലേക്ക്, ആ മൻഹജിലേക്ക്, ആ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങണം. പുതുതായി ഉണ്ടാക്കിയ പ്രവാചകന്റെ സുന്നത്തിൻ്റെ പിൻബലമില്ലാത്ത എല്ലാ പുത്തനാചാരങ്ങളെയും നമ്മൾ കൈയൊഴിയിക്കണം, കൈവേടിയണമെന്ന് പറയുന്ന കക്ഷികൾ സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് പറയുന്നവരെ പുത്തൻവാദികളായി മുദ്രയടിക്കുന്നു. എന്നാൽ എല്ലാവിധ പുത്തൻവാദങ്ങളുമായി നടക്കുന്നവർ തങ്ങൾ അഹ്ലു സുന്നയാണെന്ന് അവർ വീരവാദം മുഴക്കുകയും ചെയ്യുന്നു. അതെത്ര കൃത്യമാകുന്നു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ. അത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തെ തള്ളിക്കളഞ്ഞ ആളുകൾ, അള്ളാഹു നിയോഗിച്ചയച്ച സത്യ ആദർശവുമായി വന്നവരെ അസത്യവാദികളായി പരിചയപ്പെടുത്തുന്നത് പോലെയാണ് ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. 37-ാമത്തെ വചനം, ബൽ ജാ ബിൽ ഹഖി വസദ്ദഖൽ മുർസലീൻ. എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല, ബൽ എന്നാൽ ജാ, അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖി സത്യവും കൊണ്ട്, വസദ്ദഖ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അൽ മുർസലീൻ ദൂതന്മാരെ. ജാ എന്ന പദത്തിൻ്റെ അർത്ഥം വന്നു എന്നാണ്. ജാ യജീഉ മജീ. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി. സ്വദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖാല അല്ലാഹു തആല തക്സീബൻ ലഹും വറദ്ദൻ അലൈഹിം. അല്ലാഹു ഈ വചനത്തിൽ പ്രവാചകനെ ആക്ഷേപിച്ചവരെക്കുറിച്ച് അവരെ അല്ലാഹു തള്ളിക്കളയുന്നു, അതേപോലെ തന്നെ അവർക്ക് അല്ലാഹു മറുപടി പറയുന്നു. അതെന്താണ്? ബൽ ജാഅ ബിൽ ഹഖ്. നിങ്ങൾ പറയും പ്രകാരം ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കല്ല, മറിച്ച് സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖ് ഫീ ജമീഇ ശർഅത്തി ശരീഅത്തില്ലാഹി ലഹു മിനൽ ഇഖ്ബാരി വത്വലബി. അള്ളാഹു പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള എല്ലാ മതനിയമങ്ങളും എല്ലാ അധ്യാപനങ്ങളും സത്യം തന്നെയാകുന്നു. മാത്രമല്ല വസ്വദ്ദഖൽ മുർസലീൻ ഐ സ്വദ്ദഖഹും ഫീമാ അഖ്ബറൂഹു അൻ, പൂർവപ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. മിനസ്സിഫാത്തിൽ ഹമീദ വൽ മനാഹിജി സദീദ, അവർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ചൊവ്വായ കാര്യങ്ങളും അദ്ദേഹം സത്യപ്പെടുത്തുന്നു. വ അഖ്ബർ അനില്ലാഹ് ഫി ശർഇഹി, അള്ളാഹുവിനെക്കുറിച്ച് അവർ പഠിപ്പിച്ച അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പ്രവാചകൻ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. സൂറത്ത് ഫുസ്സിലത്തിലെ 43-ാമത്തെ വചനത്തിൽ കാണാം, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുൽ ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുല മിൻ ഖബ്ലിക്. പ്രവാചകരെ, മാ യുഖാലു ലക, താങ്കളോട് പറയപ്പെട്ടിട്ടില്ല, ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലു മിൻ റുസുല മിൻ ഖബ്ലിക്, മുമ്പ് അയക്കപ്പെട്ട ദൂതന്മാർക്ക് അവരോട് പറയപ്പെട്ട കാര്യങ്ങളല്ലാതെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉസൈമീൻ റഹ്മത്തുള്ള എടുത്തു പറയുന്നൊരു കാര്യം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖി, പ്രവാചകൻ സത്യവുമായിട്ട് വന്നു. ഫകുല്ലു ദീനുഹു മുസ്തമിലുൻ അലൽ ഹഖി, പ്രവാചകൻ കൊണ്ടുവന്ന സത്യദീൻ അത് ഹഖ് മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. ഫീമാ യതഅല്ലഖു ബിമുആമലത്തില്ലാഹി തആല ഔ ഫീമാ യതഅല്ലഖു ബിമുആമലത്തി ഇബാദത്തിൽ ഇബാദില്ലാഹ്, അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്ന അധ്യാപനങ്ങളിലാകട്ടെ ഹഖ് മാത്രമാകുന്നു ഉള്ളത്. വഖദ് ഖാല തആല ഫീ വസ്ഫിൽ ഖുർആൻ അല്ലദി ജാഅ ബിഹി അർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പ്രവാചകനിലൂടെ നൽകിയ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും അവക്രമായതിലേക്ക് വഴി നയിക്കുന്നു. ഹാദൽ കരിമ ലൗ സ്വന്നഫത് അലൈഹ മുജല്ലദാത്തുൻ മസ്തൗഅബത് മദ്ലൂലുഹ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ പരാമർശം, ഈ ഖുർആൻ ഏറ്റവും നല്ല വഴിയിലേക്ക് വഴി നയിക്കുന്നു, മാർഗത്തിലേക്ക് വഴി നയിക്കുന്നു എന്ന ഈ പരാമർശം അത് വിശദീകരിക്കുകയാണെങ്കിൽ വാള്യങ്ങളോളം ഗ്രന്ഥങ്ങൾ രചിക്കാൻ മാത്രമുള്ള ആശയം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം, ആ വചനത്തിൻ്റെ പ്രസക്തി, ബൽ ജാഅ എന്നാൽ അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖ് സത്യവുമായിക്കൊണ്ട്, വസ്വദ്ദഖൽ മുർസലീൻ അദ്ദേഹം ദൂതന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകനെക്കുറിച്ച് ഇന്നും പലതരത്തിലും ആക്ഷേപങ്ങൾ ചൊരിയുന്ന, പ്രവാചകനെക്കുറിച്ച് അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവർക്കും ഈ വചനം ഒരു വലിയ പാഠമാണ് നൽകുന്നത്. സത്യമല്ലാത്ത, നീതിക്ക് നിരക്കാത്ത, അതേപോലെ തന്നെ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു അധ്യാപനവും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ കാണുക സാധ്യമേ അല്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഇഹപര വിജയം ലക്ഷ്യമാക്കി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടി സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു ഹൃദയവസന്തത്തിൽ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ്
2: നല്ലൊരു. നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിനോദത്തോടൊപ്പം വിജ്ഞാനവും. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്. മോഡറേറ്ററായി നമ്മോടൊപ്പം ചേരുന്നു അമീർ ഒറ്റപ്പാലം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ, അത് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഖുർആൻ ടെലികിസിലൂടെ കൂട്ടുകാർക്ക് ഒരുക്കിയിട്ടുള്ളത്. 29-30 ജുസുകളാണ് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന കുട്ടികൾ, കൂട്ടുകാർ ചോദിക്കുമ്പോൾ 30-ാമത്തെ ജുസ് ഓതുന്നവരുണ്ട്. അതിൽ നിന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് പഠിച്ച കുട്ടികളുമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും 30-ാമത്തെ ജുസ് ചോദിക്കുക എന്നുള്ളത് മാറ്റി 29-ാമത്തെ തബാറക്ക ജുസ് കൂടി പഠിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മയിലേക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരികയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് അധ്യാപകരോടും രക്ഷിതാക്കളോടും ഉണർത്തുന്നു. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: ഹലോ, വലൈക്കും സലാം.
6: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
7: മുഹമ്മദ് ടി പി.
6: മുഹമ്മദ്
7: ടി പി.
6: ടി പി മുഹമ്മദ് ടി പി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിലാണല്ലേ. ആദ്യമായിട്ടാണോ മോന് വിളിക്കുന്നത്? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? നല്ല ശബ്ദമുണ്ടല്ലോ മോനെ, ബാക്കിൽ നിന്ന് നല്ല ശബ്ദമുണ്ട്. അത് നല്ല ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് സംസാരിക്കുമ്പോഴേ. മോനെ വീട്ടിന്റെ ഉള്ളില് വാതിൽ റൂമിലേക്ക് മാറാൻ പറ്റുമോ? മാറി നിൽക്കാൻ പറ്റുമോ?
7: ഹലോ.
6: ആ ഓക്കെ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ആ ഇപ്പൊ ശരിയായി. എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? ഒരു ജുസ പഠിച്ചിട്ടുള്ളൂ
7: അല്ലേ.
6: നമ്മളെ മുൽക്കും മുൽക്ക് ജുസും ഉണ്ട്, തബാറക്ക ജുസും ഇതിലുണ്ടല്ലോ. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം ഒക്കെ വിളിക്കുമ്പോ എന്തായാലും ഇത് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നബഅ്ന്ന് ചോദിക്കാം അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في ذلك لعبرة لمن يخشى. ആയത്തിന്റെ ശേഷമുള്ള ആയത്ത്.
7: അഅന്തും അഷദ്ദു ഖൽഖൻ അമിസ്സമാ വബനാഹ റഫാസം കഹ ഫസ്വാഹ വആത്തശ ലൈലഹ വഅഖറജ ദുഹാഹ വൽ അർള ബഅദ ദാലിക സഹാഹ.
6: ഓക്കേ,
7: അഖറജ മിൻഹമാ
6: മദീന. മാശാല്ലാ, അഹ്സൻ. أعوذ بالله من الشيطان الرجيم وإذا مروا بهم يتغامزون. آية منذ الآية. وإذا مروا بهم يتغامزون. آية منذ الآية.
7: وإذا انقلبوا إلى أهلهم انقلبوا فكهين.
6: ഇപ്പോ ഈ ആയത്തിന്റെ മുൻപുള്ള ആയത്താണ് ചോദിച്ചത്. ആ കോള് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, കട്ടായി പോയിട്ടുണ്ട്. ഇൻഷാല്ലാ വീണ്ടും അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
6: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: മിനാൽ.
6: മിനാൽ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തോട്ടശ്ശേരിയാറ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മിനാൽ?
8: രണ്ടാം ക്ലാസ്സില്.
6: ഓ, രണ്ടാം ക്ലാസ്സിലാണല്ലേ. ഓക്കെ, പിന്നെ പീസ് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത് കൂടുതലായി? മാഷാല്ലാ, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, അതൊക്കെ വരുമ്പോൾ അതിന് അനുസരിച്ചുകൊണ്ട് പങ്കെടുക്കണം. ഓക്കെ, പിന്നെ എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്?
8: ഞാന് ജുസ് ഫുൾ ആക്കാൻ ഇനി രണ്ട് സുഹൃത്തും കൂടെ ഉള്ളു, അബസ വരെ എത്തിയിട്ടുള്ളു.
6: ഓ മാഷാല്ലാ, പിന്നെ നാസിയാത്തും അമ്മ ഇതും കൂടി പഠിക്കണം അല്ലേ. നബവും കൂടി പഠിച്ചാൽ അമ്മ ജുസ് കംപ്ലീറ്റ് ആവും അല്ലേ. ഓക്കെ മാഷാല്ലാ, പിന്നെ അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلقك فسواك فعدلك അതിന്റെ ശേഷമുള്ള ആയത്താണ് ഓതേണ്ടത്. ഓക്കെ, ഒരാഴത്തൂടി. അപ്പൊ രണ്ടാമത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഉഷാറായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. أعوذ بالله من الشيطان الرجيم كلا بل ران على قلوبهم ما كانوا يكسبون ആയത്തിൻ്റെ മുൻപുള്ള ആയത്താണ് വന്നിട്ട് കേട്ടോ. كلا بل ران على قلوبهم ما كانوا يكسبون കേട്ടോ, ആയത്ത് കേട്ടോ. ഓക്കെ, അതിന്റെ മുൻപിലുള്ള ആയത്താണ് ഓതേണ്ടത്. അതല്ലല്ലോ. ഹലോ
8: ഹലോ,
6: ആ ആയത്തല്ലല്ലോ, മാറിപ്പോയോ? ഹലോ
8: ഹലോ,
6: ആയത്ത് മാറിപ്പോയിട്ടുണ്ട്. إذا تتلى عليه آياتنا قال أساطير الأولين അതാണ് ആയത്ത് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം എന്തായാലും ഉഷാറായിട്ട് ഒന്നുകൂടിയും രണ്ട് സൂറത്ത് കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് വീണ്ടും വിളിക്കണം മിനാൽ. ഓക്കെ, ഇൻഷാല്ലാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കൂ കേട്ടോ. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എപ്പിസോഡിലെ അവസാന കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
6: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: അബ്ദുള്ള.
6: അബ്ദുള്ള, എവിടെ നിന്നാണ് വിളിക്കുന്നത് അബ്ദുള്ള?
8: കൊല്ലം. കൊല്ലം.
6: ആ, കൊല്ലത്ത് നിന്നാണ് അല്ലേ. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏ, നാലാം ക്ലാസ്സിലോ?
8: ഒന്നിൽ ഒന്നിൽ ഒന്നിൽ
6: ഒന്നിൽ. അബ്ദുള്ള, അബ്ദുള്ള ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്കൂളിലും മദ്രസയിലും അല്ലേ? മുംബൈ വിളിച്ചിട്ടുണ്ടോ? മാഷാല്ലാ. എത്ര ജുസ് ആണ് അബ്ദുള്ള ഇപ്പൊ പഠിച്ചിട്ടുള്ളത്? രണ്ട്. ഒന്നോ? രണ്ട് ജുസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ജുസ് ആണ്. ആ, ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى أردت أن تقول وأرى വേണ്ടോ ശരിക്കോ ആ സുമ അദ്ബറ ശരിക്കോ അത് ഫോണ് ചെവിയിൽ വെക്കോ ഫോണ് ചെവിയിൽ വെക്കോ ആ ഫോണ് ചെവിയിൽ വെക്ക് കേട്ടോ എന്നിട്ടോ അത് വാവില്ല സുമ അദ്ബറയസ് അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അല്ലേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് റെഡി അല്ലേ أعوذ بالله من الشيطان الرجيم ومزاجه من تسنيم ആയത്തിന്റെ ആ ആയത്തിന്റെ ഹലോ പറയട്ടെ ആ ആയത്തിന്റെ മുൻപിലുള്ള ആയത്താണ് ഓതേണ്ടത് അതല്ലല്ലോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോദ്യവും അബ്ദുള്ള നന്നായിട്ട് മറുപടി പറഞ്ഞു മാഷാല്ലാ ഇനിയൊരു ചോദ്യം കൂടി ഉണ്ട് ഇനി ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലെ ആയത്താന്ന് പറയണം ഓക്കെ കൊല്ലം ഓക്കെ ചോദിക്കട്ടെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن بطش ربك لشديد إنه هو يبدئ ويعيد ഏതാണ്
7: ബുറൂജ്
6: സൂറത്തുൽ ബുറൂജ് ആണ് അല്ലേ എത്ര ആയത്തുകൾ ഉണ്ട് സൂറത്തുൽ ബുറൂജിൽ ആ 22 ഓക്കെ മാഷാല്ലാ അപ്പോ അബ്ദുള്ള മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു സമ്മാനത്തിന് അർഹനായിട്ടുണ്ട് ശരിക്ക് ക്ലിയർ ആവണില്ല അബ്ദുള്ള എന്താ പറഞ്ഞു ഹലോ വേണ്ട വേണ്ട വേണ്ട ഞാൻ അത് സൂറത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇനി നന്നായിട്ട് പഠിക്കണം ആ ഒരു ജുസം നിന്നാ പോരാ കേട്ടോ പഠിക്കൂലേ ഇൻഷാ അല്ലാഹ് അല്ലാഹു നന്നായിട്ട് പഠിക്കാനും എത്രയും വേഗം ഖുർആൻ ഹിഫ്ളാക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ആമീൻ ഓക്കെ ശുക്രൻ ജസാക്കും അല്ലാഹു ഖൈറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള മാഷാല്ലാ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും പുതിയ കൂട്ടുകാരുമായി അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ചിരിക്കാം. നന്നായി ആവർത്തിച്ച് പഠിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞ് എല്ലാവർക്കും സമ്മാനം നേടാൻ കഴിയട്ടെ. സമ്മാനം നേടുക എന്നതിലുപരിയായിക്കൊണ്ട് ഖുർആൻ പഠിക്കുകയും പഠിച്ചത് ആവർത്തിച്ച് മനഃപ്പാഠമാക്കിയത് ആവർത്തിച്ച് ഒന്നുകൂടി ഉറപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൂട്ടുകാരോട് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹുഅർഹമായ പ്രതിഫലം നൽകട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: الْحُسْنَى وَلَا تَجْهَرْ بِصَلَاتِكَ وَلَا تُخَافِتْ بِهَا وَابْتَغِ بَيْنَ ذَلِكَ سَبِيلًا وَقُلِ الْحَمْدُ لِلَّهِ الَّذِي لَمْ يَتَّخِذْ وَلَدًا وَلَمْ يَكُنْ لَهُ شَرِيكٌ فِي الْمُلْكِ ولم يكن له ولي من الذل وكبره تكبيرا.
1: إلهي واسع الكرم ورب.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബ്ല

0: നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക്

0: നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വിസയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64-65 ആയത്തുകളാണ്.

സുമ്മ ചവല്ലയിറ്റും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്, സുമ്മ ചവല്ലയിറ്റും. അത് അർത്ഥം മാറിപ്പോവും. ഷ ആണ്, ഷ സി സു എസ് നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ കൂടുതൽ. ഷ സി സു സുമ്മ, സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. സുമ്മ തവല്ലൈതും, തവല്ലൈതും മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ തവല്ലൈതും. ഇനി മീം ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി, ഇതിനെ മീമാക്കി മാറ്റണം. മീം ബഅദി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മീം ബഅദി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മീം ബഅദി ദാലിക്, മീം ബഅദി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മീം ബഅദി ദാലിക ഫലൗല, فلولا فضل الله, فضل ضاد, فضل الله عليكم ورحمه, ورحمته عليكم وساكنه ميمിന് ശേഷം വ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാൻ ഒരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليكم ورحمته ورحمته لكنتم اخفاهم بغنى نونين افيكتماكي منيكنم لكنتم لكنتم من ال ابديم ساكنه ميمين شيشم ميم ഉണ്ട് ഇദ്ഗാം മുതമാഥിലൈൻ ഇദ്ഗാം ചെയ്തു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം لكنتم من الخاسرين ഇങ്ങനെ അതുപോലെ ഖാസിരീൻ ഖ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ് لَكُنْتُمْ مِنَ الْخَاسِرِينَ. അടുത്ത ആയത്ത് وَلَقَدْ عَلِمْتُمُ الَّذِينَ وَلَقَدْ وَلَقَ قَاف തൊണ്ടയുടെ മുകൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക് وَلَقَدْ ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. وَلَقَدْ عَلِمْتُمْ عَلِمْتُمُ الَّذِينَ عَلِمْتُمُ الَّذِينَ الَّذِينَ الَّذِينَ لَا الذين ولقد علمتم الذين اعتدوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ് ولقد علمتم الذين اعتدوا منكم منكم اخفهم بغنى اوكتماكي മണിക്കണം منكم منكم في السبت. ഇവിടെ സാക്കിന മീമിന് ശേഷം ഫ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻകും ഫിസ്സബിതി അഥവാ മീമിനെ പൂർണ്ണമാക്കണം എന്നർത്ഥം. മിൻകും ഫിസ്സബിതി ഫഖുൽനാ ലഹും, ഫഖുൽനാ ലഹും കൂനു ഖിറാദതൻ, ഖിറാദതൻ ഖാസിഇൻ, കൂനു ഖിറാദതൻ. ഖിറദതൻ എന്നല്ല, റാഇന ഫതഹാണ്, സുക്കൂനല്ല. വളരെയധികം ശ്രദ്ധിക്കണം. കൂനു قِرَادَةً قِرَادَةً خَ قِرَادَةً خَاسِئِينَ خَاسِئِينَ هَمْزَةً خَاسِرِينَ എന്ന് ഓതരുത്, خَاسِئِينَ ഹംസ خَاسِئِينَ ഇൻഷാ അല്ലാ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 64-65 ആയത്തുകളാണ് എന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.

പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് സുമർ 1 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന.

0: الله أكبر
1: الله أكبر.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് സുമറിലെ 1 മുതൽ 18 കൂടിയ വചനങ്ങൾ ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിലെ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാരിയ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: انظر. الله
1: الله أكبر.
2: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖാരിയ, ഒപ്പം സൂറത്തുൽ അസർ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയ പാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നുകാരികളുടെ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സുറ അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: بسم الله الرحمن الرحيم
1: صاد والقرآن ذي الذكر بل

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ആധികാരിക അറബി തഫ്സീറുകളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിന്റെ വിവരണം മലയാളി ലോകത്തിന് സമർപ്പിച്ച് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് തഫ്സീർ അമാനി.

0: അനി പരിപാടിയിലൂടെ ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മാഊൻ 1 മുതൽ 7 വരെ വചനങ്ങളുടെ വിവരണം, അതിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 107, സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കൾ. മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 7.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: അറഅയ്ത, നീ കണ്ടുവോ. അല്ലദീ യുകദ്ദിബു, വ്യാജമാക്കുന്നവനെ. ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ.
2: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ,
1: മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ.
3: വചനം 2.
1: ഫദാലികല്ലദീ, യാതൊരുവനത്രേ അത്. യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന. അൽ യതീം, അനാഥക്കുട്ടിയെ.
2: ഫദാലികല്ലദീ യദുഉൽ യതീം,
1: അനാഥക്കുട്ടിയെ തള്ളിവിടുന്നവനത്രേ അത്.
3: വചനം 3.
1: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. അലാ ത്വആമി, ഭക്ഷണത്തിൻ്റെ മേൽ. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ.
2: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
1: പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെപ്പറ്റി അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല.
3: വചനം 4.
1: ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം. ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ്, നമസ്കരിക്കുന്നവർക്കത്രേ.
2: ഫവൈലുൻ ലിൽ മുസല്ലീൻ,
1: എന്നാൽ നമസ്കാരക്കാർക്കു നാശം.
3: വചനം 5.
1: അല്ലദീന, അതായത് യാതൊരുവർ. ഹും, അവർ. അൻ സ്വലാതിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്. സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്.
2: അല്ലദീന ഹും അൻ സ്വലാതിഹിം സാഹൂൻ,
1: അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായുള്ളവർക്ക്.
3: വചനം 6.
1: അല്ലദീന, അതായത് യാതൊരുവർ. ഹും യുറാഊന, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു.
2: അല്ലദീന ഹും യുറാഊൻ,
1: അതെ, യാതൊരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കാനായി പ്രവർത്തിക്കുന്നു.
3: വചനം 7.
1: വയംനഊന, അവർ മുടക്കുകയും ചെയ്യും. അൽമാഊൻ, പരോപകാര വസ്തുവേ, ചെറുകിട ആവശ്യ വസ്തുക്കളെ.
2: വയംനഊന അൽമാഊൻ,
1: പരോപകാര വസ്തുക്കളെ അവർ മുടക്കം ചെയ്യുകയും ചെയ്യുന്നു, അഥവാ ഇങ്ങനെയുള്ളവർക്കാണ് നാശം.
4: മതസിദ്ധാന്തങ്ങൾ, പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആദിയായ കാര്യങ്ങളെ വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഓരോന്നും വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളും നിത്യജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവയുമാകുന്നു. 1. അനാഥക്കുട്ടികളോട് നിർദയമായും പരുഷമായും പെരുമാറുക. 2. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പലപ്പോഴും ശക്തിയായ ഭാഷയിൽ ഉണർത്താറുള്ളതാണ്. കഴിഞ്ഞ ചില സൂറത്തുകളിൽ വച്ച് ഇത് സംബന്ധിച്ച് ചിലതെല്ലാം നാം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അനാഥക്കുട്ടികളെ പുറന്തള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ അനാഥകളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെയും സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ആ വിഷയത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം

ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായി നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അശ്രദ്ധ പലവിധത്തിലും ആവാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവുകൊണ്ട് ചെല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ ഏതാനുമോ ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം ആ നമസ്കാരക്കാരൻ കപട വിശ്വാസികളുടെ ഇനത്തിൽ പെട്ടവനാണെന്നുള്ളതിൽ സംശയമില്ല. മഅദല്ലാ, കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ലെന്നും നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ലെന്നും അതൃപ്തിയോടുകൂടിയല്ലാതെ അവർ ധനം ചിലവഴിക്കുകയില്ലെന്നും അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. സൂറത്ത് നിസാഅ് 142, സൂറത്ത് തൗബ 54. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും, എന്നിട്ട് ഒരു നാലുവട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർക്കുകയില്ല. ബുഖാരി മുസ്ലിം. സൂര്യൻ പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം അസ്തമിക്കുവാൻ പോകുക എന്നത്രേ. അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആരാധിക്കാറുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി അങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപടവിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്നതിനു പുറമെ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായി തീരുകയും ചെയ്യുന്നു. നാല് കൊത്തു കൊത്തും എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിന്റെ കാതലായ വശം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ പാലിക്കാതെയും കോഴി കൊത്തും പോലെ വേഗത്തിൽ ഒരു നാല് റക്അത്ത് കുമ്പിടും എന്നത്രേ. അസർ നമസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉദാഹരിച്ചത്. മറ്റു നമസ്കാരങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. നാലാമത്തെ ലക്ഷണം, അയൽവാസികൾ സാധാരണ അന്യോന്യം പരോപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറുതരം ഉപകരണങ്ങളെ തടയുക അഥവാ അവ മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. മാഊൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. ഏറെക്കുറെ വ്യത്യസ്തമായ വാചകങ്ങളിലാണെങ്കിലും ആ വാക്കിന് പല മഹാന്മാരും നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ സാരമാണ് നാം മേലുദ്ധരിച്ചത്. അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്ന നിലക്ക് ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള കുടുക്ക, കൊട്ടക്കോരി, മഴു മുതലായ അത്യാവശ്യ വസ്തുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ മാഊൻ എന്ന് പറഞ്ഞിരുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ, കൊട്ടക്കോരി, സൂചി എന്നിവയുമാകുന്നുവെന്ന് ഇക്രിമ റളിയല്ലാഹുഅൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിനെപ്പറ്റി പലരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറയുന്നു, ഇക്രിമ റളിയല്ലാഹുഅൻഹു ഈ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മേലുദ്ധരിച്ച എല്ലാ പ്രസ്താവനകളും അതിലടങ്ങുന്നു. അവയെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വസ്തുതയിലേക്കാണ്. അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നത്രേ അത്. ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ രക്ഷിതാവിനുള്ള പ്രധാന ആരാധനയായ നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യുവാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപടവിശ്വാസികൾ എന്ന് സാരം.
അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധനകളുടെ കാര്യത്തിലും

0: സക്കാത്ത് മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകന്മാരായി ചമഞ്ഞേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി ഉദാരമതികളായി പ്രത്യക്ഷപ്പെട്ടെന്നും വന്നേക്കാം. പക്ഷേ ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമല്ല, പേരും കീർത്തിയുമായിരിക്കും അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ ഏതെങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കാം അത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കിൽ വിലപ്പോകുകയില്ലെന്ന് സ്പഷ്ടമാണ്. തൻ്റെ കൊട്ടക്കോരി കൊണ്ട് അല്പം വെള്ളം കോരുവാൻ, തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലുമൊന്ന് എഴുതുവാൻ, തൻ്റെ മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ, തൻ്റെ പറമ്പിൽ കൂടി വല്ല ചുമടും കൊണ്ട് നടന്നു പോകുവാൻ, സ്ഥലം ഒഴിവായി കൊണ്ടുപോകുന്ന തൻ്റെ വാഹനത്തിൽ കാൽനട പോകുന്ന ക്ഷീണിച്ച ഒരു സഹോദരന് അല്പനേരം കയറിയിരിക്കുവാൻ, പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ലേശമൊന്ന് നീങ്ങിക്കൊടുത്ത് മറ്റൊരാൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും സന്മനസ്സു കാണിക്കാത്ത പലരെയും ധാരാളം കാണാവുന്നതാണ്. പട്ടിണി കൊണ്ടോ മഹാരോഗം മുതലായവ കൊണ്ടോ ഗതിമുട്ടി കഷ്ടപ്പെട്ട് സഹായത്തിന് യാചിച്ചു വരുന്നവരെ നിർദയം ആട്ടിക്കളയുന്നവരും ദുർലഭമല്ല. അതേസമയം അത്തരം വ്യക്തികളിൽപ്പെട്ട ചിലർ പോലും സാധു സംരക്ഷണത്തിനും അഗതി ശുശ്രൂഷക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റോ വൻ തുകകൾ സംഭാവന നൽകുകയും ചെയ്തേക്കും. ഇത്തരം വമ്പിച്ച ഔദാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഉന്നം വെച്ചു കൊണ്ടുള്ളതാവാൻ തരമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ അതിൽ വകയുമില്ല. കാരണം അതിൽ അവർക്ക് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് അവരുടെ മറ്റു ചെയ്തികൾ തെളിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. യഥാർത്ഥമായ സേവന തൽപരതയും ഉദാര മനസ്കതയും ഉള്ളവർ സന്ദർഭത്തിനും കഴിവിനും അനുസരിച്ച് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വലുപ്പ ചെറുപ്പമോ രഹസ്യപരസ്യമോ മുഹൂർത്ത വ്യത്യാസമോ നോക്കേണ്ടതില്ല, നോക്കുന്നതുമല്ല. വല്ലാഹു ആലം.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മാഊൻ 1-7 വരെ വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ആധികാരികമായി പഠിപ്പിക്കപ്പെടുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമയിൽ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അൽ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. 14-ാമത്തെ ആയത്ത് സൂറത്തുൽ ഖിയാമയിലെ ബലിൽ ഇൻ

ഇനി കല്ല ബൽ തുഹിബ്ബൂന അൽആജില വതദറൂന അൽആഖിറ വുജൂഹുൻ യൗമ തൻവീന് ശേഷം യാ നന്നായിട്ട് മണിച്ചോതണം. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വീണ്ടും അതാ യോ തൻവീന് ശേഷം യോ യൗമ ഇദിന്ന തൻവീന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇലാ റബ്ബിഹ നാളിറ വുജൂഹുൻ യൗമ വീണ്ടും ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിംബ തൻവീന് ശേഷം ബ നേരത്തെ ഇഖ്ലാബ് ആ നൂനെ തൻവീൻ്റെ രണ്ടാം നൂനെ നൂനുസാക്കിനെ മീമാക്കി മാറ്റി നന്നായിട്ട് ഉന്നത്തോടു കൂടി ഓത തൊലുന്നു അയ്യുഫാല നൂനുസാക്കിന് ശേഷം യാ ആണ് ഇദ്ഗാം ബിഗുന്ന ബിഹ ഫാഖിറ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് അവിടെ തൻവീന് ശേഷം കണ്ടില്ല യൗമ ഇദിനിൽ മസാഖ് അത് നോക്കാം. കല്ല

അവിടെ മൻ കഴിഞ്ഞാൽ ഒരു സീന്ന് കാണാം, ഒരു ചെറിയ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഇട വെച്ചിട്ട് ശ്വാസം ഒന്ന് നിർത്തിയിട്ട് ആണ് ഓതേണ്ടത്. ഇപ്പം നമ്മൾ ഓതിയ പോലെ വാ കൈ

0: ഇനി ഒരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സൂറത്ത് ഓരോ ആയത്തും അതിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നെ അത് ഓതിപ്പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എന്തെങ്കിലും നല്ല ഒരു രൂപം ശ്രോതാക്കളുടെ മനസ്സിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഖുർആൻ നന്നായിട്ട് ഓതുക, തെറ്റുകൂടാതെ തജ്വീദിന്റെ നിയമങ്ങളനുസരിച്ച് ഭംഗിയായി ഓതുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം അതിന് ഇങ്ങനെ റേഡിയോയിൽ കൂടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്, നേരിട്ട് കൊണ്ടല്ല. അതുകൊണ്ട് ഇതിനേക്കാൾ ഫലപ്രദമായ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇപ്പം നമ്മൾ തുടരുന്ന ഈ സംഗതി, ചെറിയൊരു മാറ്റപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 10-20 ആയത്ത് ഒന്നിച്ചോതി ഏകദേശം നമ്മളുടെ ഒരു എപ്പിസോഡിന് വേണ്ടത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 5-6 ആയത്ത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊരു തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പ്രിയ ശ്രോതാക്കൾ ഇവിടെ അറിയിക്കണം, ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അറിയിക്കണം, അപേക്ഷിക്കുന്നു. കാരണം നമുക്കിത് കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സൂറത്തുൽ ബഖറ 62-63 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇന്നല്ലദീന, ഇന്ന നൂൻ ശബ്ദുണ്ട്, മണിക്കണം. അല്ലദീന, അല്ലസീന എന്നല്ല, അല്ലദീന. ഇന്നല്ലദീന ആമനു വല്ലദീന വല്ലദീ വല്ലദീന ഹാദു ഹാദു ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഹാദു വന്നസാറ സാദ്, അതുപോലെ നൂൻ ശബ്ദുണ്ട്, മണിക്കണം. സാദ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സ, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ വന്ന സ, അതേസമയം രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് റൗണ്ട് ഷേപ്പിലാക്കുകയും ചെയ്യരുത്. വന്ന സോ അല്ല, വന്ന സാറ വസാബിഈന സാദ് വസാബിഈന മൻ ആമന. ഇവിടെ ഇവ്ഹാർ ചെയ്യണം, വെളിവാക്കണം. സാക്കിനാ നൂന് ശേഷം ഹംസ വരുമ്പോൾ വെളിവാക്കുകയാണ് വേണ്ടത്. അതേസമയം മന്നാമന എന്നാണ് പലപ്പോഴും അധികം ആളുകളും ഓതാറുള്ളത്. മന്നാമന ബില്ലായി എന്നല്ല, മൻ എ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി. വൽയൗമിൽ ആഖിരി അല്ല, ലാഖിരി അല്ല, വൽയൗമിൽ ആഖിരി. ഹംസ ഉച്ചരിക്കണം കൃത്യമായിട്ട്. وَعَمِلَ صَالِحًا وَعَمِلَ عَيْن തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. وَعَمِلَ صَالِحًا فَلَهُمْ صَاد صَالِحًا ح തൊണ്ടയുടെ മധ്യഭാഗം. صَالِحًا فَلَهُمْ തൻവീനു ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. صَالِحًا فَلَهُمْ فَلَهُمْ أَجْرُهُمْ فَلَهُمْ مَجْرُهُمْ അല്ല, ഫലഹും മജ്റുഹും അല്ല, മീമിനെ കൊണ്ടല്ല പറയേണ്ടത്. അ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫലഹും അ ഫലഹും അജ്റുഹും. അജ് ജീമിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റു അജ്റുഹും ഇൻദ റബ്ബിഹിം ഇൻദ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിഹിം ولا خوف عليهم ولا خوف ولا خوف عليهم ولا هم عليهم و ساكنا ميمين ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليهم و عليهم و عليهم ولا هم يحزنون يحزنون. അടുത്ത ആയത്ത്, وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَإِذْ أَخَذْنَا وَإِذْ ذَلِكَ أَخَذْ أَخَذْ خَاءُ ذَلِكَ ذَلَّم കൃത്യമായിട്ട് അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അഖസ്ന എന്നൊന്നും പറയരുത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ അല്ല, وَإِذْ أَخَذْنَا مِيثَاقَكُمْ. മീസാഖ് അല്ല, ഫ ആണ്, സീനായി പോവരുത്. മീസാഖ ഖ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. മീഥാഖക്കും വറഫഅന, ഇവിടെയും സാക്കിന മീമിന് ശേഷം വ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. മീഥാഖക്കും വറഫഅന വറഫ വറഫഅന ഫൗഖക്കും ത്തൂറ ഫൗഖക്കും ഖാഫ് കാഫ് അല്ല, മഖ്റജ് കൃത്യമായിരിക്കണം. ഫൗഖക്കും ത്തൂറ ത തീ തു അത ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത്. ഫൗഖക്കും ത്തൂറ ഖുദൂ മാ ഖ ഖുദൂ മാ ആതൈനാകും. ഇവിടെ മാ ആതൈനാകും മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. മാ ആതൈനാകും ആതൈനാകും ബി സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ഷഫവി, അവ്യക്തമാക്കി അവിടെ മണിക്കണം. ആതൈനാകും ബിഖുവ ബിഖുവതിൻ ബിഖുവ ഖാഫ് ബിഖുവതിൻ വദ്കുറു തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ടുച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ബിഖുവതിൻ വദ്കുറു വസ്കുറു അല്ല, വദ്കുറു واذكروا ما فيه لعلكم تتقون
വദ്കുറൂ മാ ഫീഹി ലഅല്ലകും, ലഅല്ലകും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തത്തഖൂൻ, തത്തഖൂൻ അല്ല തത്ത, തത്തഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കണം. തത്തഖൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ കേൾക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. പാരായണത്തിൽ തജ്വീദ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് അബദ്ധങ്ങളില്ലാതെ ഓതുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 62-63 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂറാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആ ദിനങ്ങൾ നാം മറക്കുമോ? തെരുവുകളും നഗരങ്ങളും വിജനമായ ആ മാസങ്ങൾ, ലോകമെമ്പാടും ഒരു ഇന്റർനാഷണൽ ഡിപ്പാർച്ചറില്ലെന്ന് പോലും ഒരു ഫ്ലൈറ്റ് പോലും ഉയരാത്ത മാസങ്ങൾ, ഒരു ദേശീയപാതയിലും ഒരു വാഹനം പോലും സഞ്ചരിക്കാത്ത ദിവസങ്ങൾ, മാർക്കറ്റുകൾ മുതൽ ഹോസ്പിറ്റലുകൾ വരെ അടച്ചിടപ്പെട്ട സന്ദർഭങ്ങൾ, പട്ടിണിയും അരപ്പട്ടിണിയും പ്രാരാബ്ദങ്ങളുമായി കുടുംബ വീടുകളിൽ നാം തളച്ചിടപ്പെട്ട നാളുകൾ, ലോക്ക്ഡൌൺ ലോകത്തെ മുഴുവൻ വരിഞ്ഞുമുറുക്കിയ ആ ഘട്ടത്തിലും ആശയപ്രബോധനത്തിനും സന്ദേശപ്രചാരണത്തിനും മനോഹരമായ സന്ദർഭമൊരുക്കുകയായിരുന്നു നാം. പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരോട് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വിശ്വാസത്തെയും പരലോകത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സുസംഘടിതമായ നമ്മുടെ നീക്കങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്നപ്പോൾ തന്നെ ചിട്ടയാർന്ന നിരവധി പ്രോഗ്രാമുകൾക്ക് വിസ്ഡം മീഡിയ സ്കൂൾ മനോഹരമായ ക്രമീകരണമുണ്ടാക്കി. അതിന് അധുനാധുനികതയുടെ സ്പർശങ്ങളുണ്ടായിരുന്നു. എല്ലാം സാധിച്ചത് ഉന്നതനായ റബ്ബിന്റെ അനുഗ്രഹത്തോടൊപ്പം നമ്മുടെ മീഡിയ സ്കൂൾ പ്രവർത്തകരും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വഴികളിൽ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളും പീസ് റേഡിയോ സംവിധാനവുമൊക്കെ ഒന്നിച്ച് നടത്തിയ മുന്നേറ്റം കൊണ്ടായിരുന്നു. ഇനിയും കുറേ ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നവീനമായ വീഡിയോ സ്റ്റുഡിയോകൾ വേണം. ഓബി വാനുകൾ നമുക്ക് വേണ്ടി യാത്ര നടത്തണം. ഓഫീസ് ക്രമീകരണങ്ങൾ ഉണ്ടാകണം. 4G കടന്ന് 5G പോകുന്ന കാലത്ത് പ്രബോധനത്തിന്റെ എല്ലാ സാധ്യതകളെയും തേടിയുള്ള അന്വേഷണങ്ങൾ നടക്കണം. പരിശീലന കളരികളും ഭാവി കണ്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകണം. എല്ലാറ്റിലും നിങ്ങളുടെ നൈസർഗിക സിദ്ധികളും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും സാധ്യമാകും വിധമുള്ള സാമ്പത്തിക സഹകരണങ്ങളും ഉണ്ടാകണം. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു വഴിയിലൂടെയാണ് സാങ്കേതിക സംവിധാനങ്ങളെ കീഴടക്കാനുള്ള നമ്മുടെ യാത്ര. എല്ലാം പ്രബോധന മേഖലയിൽ ഇരുളടക്കാൻ പലരും ശ്രമിക്കുന്ന കാലത്ത്, ഇസ്ലാമിക പ്രബോധനം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ഫ്ളാറ്റ് മുറികളിൽ ഇസ്ലാമിനെ കേൾക്കുന്ന സാഹചര്യമാണ് നാം സൃഷ്ടിക്കുന്നത്. അതിനാൽ പീസ് റേഡിയോ ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ നമ്മുടെ മഹത്തായ സംവിധാനങ്ങളെ സഹായിക്കാൻ ഓരോരുത്തരും സന്നദ്ധരാവുക. പീസ് റേഡിയോ ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഡിസ്പ്ലേ സ്ക്രീനിലെ വലതുഭാഗത്തുള്ള ഡൊണേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്താൽ ബാങ്ക് ഡീറ്റെയിൽസ്, UPID എന്നിവ ലഭ്യമാണ്. കോപ്പി ചെയ്തെടുത്ത് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് യു പി ഐ ഡിയിൽ പ്രസ് ചെയ്തു കൊടുത്താൽ ഫോൺ പേ, ഗൂഗിൾ പേ പോലെയുള്ള ഓൺലൈൻ ട്രാൻസ്ഫറിംഗ് സംവിധാനങ്ങളിലേക്ക് സ്വാഭാവികമായും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാമ്പത്തിക സഹകരണങ്ങൾ നൽകിയതിനു ശേഷം റെസിപ്റ്റുകൾ ലഭിച്ചുവെന്നത് പൂർണ്ണമായും ഉറപ്പുവരുത്തുക. ഇതിനായി 9746950006 9746950006 എന്ന നമ്പറിൽ നിങ്ങളയച്ച സംഖ്യയുടെ വിശദാംശങ്ങളും പേരും അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ട്രാൻസ്ഫറും അക്കൗണ്ട് വഴിയുള്ള പണ കൈമാറ്റവും നടക്കാത്തവർ 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ പണം സ്വീകരിക്കാനുള്ള വഴി പീസ് റേഡിയോ ഓഫീസ് അവർക്ക് നിർദ്ദേശിക്കുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ രണ്ടാം അധ്യായം സൂറ ബഖറയിലെ 278 മുതൽ 281 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ, തൻസീൽ, തൻസീൽ സഹ്റാനി, സൂറ ശുഅറ 1 മുതൽ 227 വചനങ്ങൾ, തുടർന്ന് സൂറ നംൽ 1 മുതൽ 44 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് അബ്ദുൽ അസീസ് സഹ്റാനി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ ഷുഅറയിലെ 1 മുതൽ 227 വചനങ്ങളും തുടർന്ന് സൂറ നംലിലെ 1 മുതൽ 44 കൂടി വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുൽ അസീസ് സഹറാനി.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു

മുപ്പത്തിയെട്ടാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ ആധികാരിക അറബി തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വിവരണം തയ്യാറാക്കിയ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നിവയുടെ ശബ്ദാവിഷ്കാരമാണ്.
2: അധ്യായം 108, സൂറത്തുൽ കൗസർ. ധാരാളം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇന്ന അഅതൈനാക. നിശ്ചയമായും നാം നിനക്കു നൽകി, തന്നു. അൽ കൗസർ, ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ.
3: ഇന്ന അഅതൈനാകൽ കൗസർ.
2: നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു.
4: വചനം 2.
2: ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും ചെയ്യുക. മൃഗബലി കൊടുക്കുകയും ചെയ്യുക.
3: ഫസല്ലി ലിറബ്ബിക വൻഹർ,
2: ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക.
4: വചനം 3.
2: ഇന്ന ശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാല അറ്റവൻ, മുറിഞ്ഞുപോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ.
3: ഇന്ന ശാനിഅക ഹുവൽ അബ്തർ,
2: നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ.

0: തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
1: അൽ കൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രീമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗലുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന ആതൈനാക്കിൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗല് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ്. അതിന്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി, മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. സ്ഥലദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അതിനു നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. താനും രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നീര് കെട്ടിപ്പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപ്പര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് ആൺമക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.
0: അധ്യായം 109, സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6.
1: ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂഹുറൈറ റളിയല്ലാഹുവിൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹ്മദ് റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുല്ലാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിന്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം, എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മഅദല്ലാ, അല്ലാഹുവിനോട് മറ്റു നിന്നെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു.
0: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
2: വചനം ഒന്ന്.
0: ഉൽ, നബിയെ പറയുക. യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
3: ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
0: നബിയെ പറയുക, ഹേ അവിശ്വാസികളെ.
2: വചനം രണ്ട്.
0: ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന്.
3: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
0: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല.
2: വചനം മൂന്ന്.
0: വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ.
3: വലാ അൻതും ആബിദൂന മാ അഅ്ബുദു,
0: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല.
2: വചനം നാല്.
0: വലാ അന, ഞാനുമല്ല, ഞാനല്ല താനും. ആബിദുൻ, ആരാധിക്കുന്നവൻ. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന.
3: വലാ അന ആബിദും മാ അബദ്തും,
0: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല.
2: വചനം അഞ്ച്.
0: വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, എന്റെ ആരാധന.
3: വലാ അൻതും ആബിദൂന മാ അഅ്ബുദു,
0: ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല.
2: വചനം ആറ്.
0: ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ മതം. നടപടി. വലിയ, എനിക്ക്. ദീൻ, എന്റെ മതം. നടപടി.
3: ലക്കും ദീനുക്കും വലിയ ദീൻ,
0: നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും.
1: ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമാർജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാഭര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും, അവസാന ഭാഗമായ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിന്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന 4-ാം വചനം നോക്കുക: അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആലം.
4: തഫ്സീർ അമാനി സമാപിക്കുകയാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നീ അധ്യായങ്ങളിലെ മലയാള വിവരണമാണ് നാം ഇതുവരെ കേട്ടത്.
5: പീസ് ഖുർആൻ റേഡിയോ, ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ, ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر

0: us.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇമ്രാൻ 141 മുതൽ 148 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ, ജസാക്കും അല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തു ഇമ്രാൻ 141 മുതൽ 148 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ് ഖലീഫ അത്തുനീജി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-08-40-840.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തു സ്വാഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വഅഖബല ബഅദുഹും അലാ

തും തൂനനാ അനിൽയമീൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 27-28 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ 27-ാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനിലെ മറ്റു പല സൂറത്തുകളിലും പരാമർശിക്കപ്പെട്ട ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ സൂറത്ത് ഇബ്രാഹീമിലെ ഒരു വചനമാണ് അവസാനം നമ്മൾ മനസ്സിലാക്കിയത്. നേതാക്കന്മാരും അനുയായികളും പരലോകത്ത് വരുന്ന ആ രംഗം അള്ളാഹു വ്യക്തമാക്കുകയാണ്. നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആ അനുയായികളോട് നേതാക്കന്മാർ പറയും, ലൗ ഹദാനല്ലാഹു ലഹദൈനാകും, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും മാർഗദർശനം നൽകുമായിരുന്നു, പക്ഷേ സവാഉൻ അലൈനാ, നിങ്ങളുടെയും നമ്മുടെയും മേൽ സമമാകുന്നു. അജസിഅനാ അം സബർനാ, നമ്മൾ പൊറുതികേട് കാണിച്ചതുകൊണ്ടോ ക്ഷമിച്ചതുകൊണ്ടോ കാര്യമില്ല, രണ്ടും സമമാകുന്നു. മാലനാ മിം മഹീസ്, ഒരു മോചനത്തിൻ്റെ മാർഗവും നമ്മുടെ മുമ്പിലില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവതരമായ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ ജീവിക്കുന്ന, ഈ വചനത്തിൽ പറയുന്ന ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ ധാരാളമായി നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പാമരന്മാരായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ, പക്ഷേ നേതാക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുക, അത് ഖിയാമത്ത് നാളിലായിരിക്കുമെന്നതാണ് ഗൗരവതരമായ കാര്യം. സൂറത്തു ഗാഫിറിൽ കാണാം, وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا.

0: الله قد حكم بين العباد. وإذ يتحاجون في النار. അവർ നരകത്തിൽ ന്യായവാദം നടത്തുന്ന രംഗം. ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു, തങ്ങളുടെ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട്, അഹങ്കാരികളായ നേതാക്കന്മാരെ കൊണ്ട് ദുർബലന്മാർ പറയും, ഇന്നാ കുന്നാലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെയാണ് പിൻപറ്റിയിരുന്നത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, നരകത്തിൽ നിന്ന് വല്ല വിഹിതവും ഒന്ന് കുറച്ചു തരാൻ, ഒഴിവാക്കിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖാലല്ലദീന ഇസ്തക്ബറു, നേതാക്കന്മാരു പറയും, അഹങ്കാരികളായ അവർ പറയും, ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും അതിലാകുന്നു. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, തീർച്ചയായും അല്ലാഹു ദാസന്മാർക്കിടയിൽ തീരുമാനിച്ചിരിക്കുന്നു, തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ചിന്തിക്കേണ്ടുന്ന, ആലോചിക്കേണ്ട കാര്യമാണ് അള്ളാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. 28-ാമത്തെ വചനം, ഖാലൂ ഇന്നകും കുന്തും തഅ്തൂനനാ അനിൽ യമീൻ. ഖാലൂ, അവർ പറയും, അഥവാ അനുയായികൾ പറയും പരലോകത്ത് വെച്ചുകൊണ്ട്, ഇന്നകും, തീർച്ചയായും നിങ്ങൾ, കുന്തും തഅ്തൂനനാ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു, ഞങ്ങളുടെ അരികിൽ വരുമായിരുന്നു, അനിൽ യമീൻ, വലതുഭാഗത്തിലൂടെ, സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ നിലയിലും സത്യം ചെയ്തുകൊണ്ട്. ഇത് മൂന്നും അനിൽ യമീൻ എന്നതിന് വ്യാഖ്യാനം നൽകപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. എന്താ പറയുന്നത്? ഖാലു, അവർ പറയും, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, അഥവാ നേതാക്കന്മാരായ നിങ്ങൾ, കുന്തും, നിങ്ങളായിരുന്നു, തഅ്തൂനനാ, ഞങ്ങൾക്കരികിൽ വരുമായിരുന്നു, അനിൽ യമീൻ, യമീൻ എന്നതിന് സത്യം എന്നും വലതുഭാഗം എന്നും ഖുവ്വത്ത് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾക്ക് അനുയായികളാക്കാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ സത്യം ചെയ്തുകൊണ്ട്, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദീനിൻ്റെ ശരിയായ അധ്യാപനങ്ങളിൽ തന്നെയാണ് എന്നൊക്കെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങളുടെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളെ സമീപിക്കുമായിരുന്നു. ഇന്നൽ മുറാദബിൽ യമീനി അൽ ഹലഫ് ഐ അന്നൽ മതുബൂഈന യഹ്ലിഫൂനലിൽ അത്ബാ. ഈ നേതാക്കന്മാർ അനുയായികളോട് സത്യം ചെയ്തു പറഞ്ഞിരുന്നു, അന്നഹും അല ഹഖിൻ, തങ്ങൾ സത്യത്തിലാണെന്ന്. സൂറത്തുൽ അഅ്റാഫിലെ 21-ാമത്തെ വചനത്തിൽ കാണാം,
1: വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനന് നാസിഹീൻ.
0: ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെയും ഹവ്വാ അലൈഹിസ്സലാമിയെയും വഴിപഴപ്പിച്ച പിശാചിനെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയാണ്, വഖാസമഹുമാ, അവർ രണ്ടുപേരോടും അവൻ സത്യം ചെയ്തു പറഞ്ഞു, ഇന്നീ, ഞാൻ, ലകുമാ,

വതഖൂലൂന ഇത്തബിഊന ഫഇന്നകും ഇനിത്തബഅതുമൂന നിൽതുമുൽ ഇസ്സ. നിങ്ങൾ ഖൈറിലാണെന്ന്, തഫാഉൽ എന്ന് പറഞ്ഞ സൗഭാഗ്യത്തിലാണെന്ന്, നിങ്ങൾ വലിയ ഗുണത്തിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വഖീല അൽ മുറാദു ലിൽ ഖുവ, മറ്റൊരു അഭിപ്രായം, നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങളുടെ മാർഗത്തിലേക്ക് ചേർത്തത്. യമീൻ എന്നതിന് പല വ്യാഖ്യാനങ്ങളും മുഫസ്സിറീങ്ങൾ നൽകിയത് കാണാം. അതിലൊന്ന് സൂറത്ത് സ്വാഫാത്തിലെ തന്നെ 93-ാമത്തെ വചനത്തിൽ കാണാം, ഫറാഗ അലൈഹിം ദർബം ബിൽ യമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ വെട്ടി അവയെ കഷ്ണമാക്കിയ സംഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അഥവാ അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് അവർക്ക് ആരാധന അർപ്പിച്ചുകൂടാ, ഏകനായ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന യാഥാർത്ഥ്യം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനം. അത് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു, ഊക്കോടെ തൻ്റെ വലത് കൈകൊണ്ട് അദ്ദേഹം ഒരു വെട്ടൽ വെട്ടി. അപ്പോൾ ശക്തി എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് മുഫസ്സിറീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും അനുയായികൾ പറയുന്നു, ഇന്നക്കും കുന്തും തഊനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു നിങ്ങളുടെ കഴിവുകൊണ്ട്, സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ നേർമാർഗത്തിലാണെന്ന് ധരിപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. പൊതുജനങ്ങൾ, സാധാരണ മനുഷ്യർ വിചാരിക്കുന്നു, ഇത്രയും നല്ല വേഷവിധാനം സ്വീകരിച്ചവർ, ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും എല്ലാ തരത്തിലുള്ള രൂപങ്ങളും സ്വീകരിച്ച ആളുകൾ, അവരൊക്കെ കളവ് പറയുമോ? അവരൊക്കെ ഞങ്ങളെ വഴി പഴപ്പിക്കുമോ? അവരൊക്കെ നരകത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കുമോ എന്ന് ധരിച്ചു വശാകുന്ന ആളുകൾ. തുടർന്ന് 29-ാമത്തെ വചനം, ഖാലൂബല്ലം തകൂനൂ മുഅ്മിനീൻ. ഇങ്ങനെ അനുയായികൾ പറയുമ്പോൾ നേതാക്കന്മാരുടെ മറുപടിയാണ്, ഖാലൂ, അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും. ചില മുഫസ്സിറീങ്ങൾ ഇവിടെ അവർ എന്ന് അള്ളാഹു പ്രയോഗിച്ചത് എന്തർത്ഥത്തിലാണ്, എന്തുകൊണ്ടാണ് ഖാലൽ മുത്തബഊൻ, പിന്തുടരപ്പെട്ടവർ പറയും എന്ന് പറയാതിരിക്കാൻ കാരണം? അതിന് ചില വ്യാഖ്യാതാക്കൾ ഭാഷാപരമായി അതിന് പറഞ്ഞൊരു കാരണം, അത് വായനയിൽ ചിലപ്പോൾ തെറ്റി വായിക്കാൻ കാരണമാകും. മുത്തബിഊൻ എന്നത് വായിക്കാം, മുത്തബഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെട്ടവർ എന്നാണ്, മുത്തബിഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവർ എന്നാണ്. അല്ലാഹു അഅലം, അങ്ങനൊരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാം. അല്ലാഹു പറയുന്നു, ഖാലൂ, അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറയും. ആ പദം മാളിയാണ്, പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അവർ പറയും, യാതൊരു സംശയവും വേണ്ട, അർത്ഥശങ്കക്കടയില്ലാത്ത രൂപത്തിലാണ് ആ കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്നർത്ഥം. ബൽ എന്നാൽ പക്ഷേ, ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല, ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളല്ല നിങ്ങളെ വഴി പഴപ്പിച്ചത്, നിങ്ങൾ ശരിയായ വിശ്വാസികളായിരുന്നില്ല. എത്ര അർത്ഥവത്താണ് ആ വാക്ക്! ഇന്ന് നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകളെ മുഖത്തു നോക്കിയിട്ടാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തിന് നിങ്ങൾ ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചു? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, നിങ്ങൾ പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ സത്യാന്വേഷികളായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത് എന്നാണ് ധ്വനി. ബല്ലം നഅതികും അനിൽ യമീൻ, ഞങ്ങൾ നിങ്ങളെ സമീപിച്ചു എന്ന് പറയുന്നതല്ല ശരി. വലാക്കിന്നക്കും, നിങ്ങൾ ലം തക്കൂനു മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല. സാധാരണ മനുഷ്യർ, സാധാരണ സഹോദരങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണിത്. നേതാക്കന്മാർ ഇവരുടെ മുഖത്ത് നോക്കി പറയാണ്, വലൗകുന്തു മുഅ്മിനീന, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, ലസ്വദഖ ഖൗലുകും, ഇന്ന അദുലൽനാകും അമ്മാ അന്നക്കും ഗൈറു മുഅ്മിനീൻ മിനൽ അസ്ലി
ഫൽ ജിനായത്തു

0: മിൻകും അലാ അംഫുസിക്കും, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ നിങ്ങളുടെ വാക്ക് ശരിയായിരുന്നു. എന്ത്? ഞങ്ങളാണ് നിങ്ങളെ പഴപ്പിച്ചത് എന്ന കാര്യം. പക്ഷേ നിങ്ങൾ തന്നെ വഴികേടിലായിരുന്നു. നിങ്ങളാണ് നിങ്ങൾ വഴി പഴച്ചതിൻ്റെ കുറ്റക്കാർ. അല്ലാഹു സുബ്ഹാനഹു തആല ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ വച്ച് മനുഷ്യരെ വഴി പഴപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ, അതിന് നോമ്പ് നോത്തിയിരിക്കുന്ന പിശാചിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറ്, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസം തീരുമാനിക്കപ്പെടുമ്പോൾ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, തീർച്ചയായും അല്ലാഹു സത്യമായ വാഗ്ദാനം ചെയ്തിരുന്നു, വവഅത്തുകും ഫഅഖ്ലഫ്തും فَأَخْلَفْتُكُمْ وَمَا كَانَ لِي عَلَيْكُمْ مِنْ سُلْطَانٍ, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ ഞാനിതാ എന്റെ വാഗ്ദാനം ലംഘിക്കുന്നു, നിങ്ങളുടെ മേൽ ഒരു അധികാരവും എനിക്കില്ല. إِلَّا أَدْعَوْتُكُمْ فَاسْتَجَبْتُمْ لِي, ഞാൻ ചെയ്തത് നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അഥവാ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അതുകൊണ്ട് ഫലാ തലൂമൂനീ, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല, വലൂമൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. ഈ പറയുന്നതിനോട് സമാനമാണ് ഇവിടെ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിച്ചുകൊണ്ട് അവരെ വിട്ടുകൊണ്ട് കൈവിട്ടുകൊണ്ട് പറയുന്ന വാക്ക്. ഖാലു, അവർ പറയും, ബല്ലം തകൂനു മുഅ്മിനീൻ, എന്നാൽ നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ആളാണെങ്കിൽ ശരിയായ വിശ്വാസം സ്വീകരിച്ച അതേപോലെ തന്നെ സത്യാന്വേഷണ ത്വരയുള്ള ആളാണെങ്കിൽ വഴി പഴച്ച ഒരാൾക്കും ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ, വഴി പഴപ്പിക്കാൻ സാധ്യമല്ല എന്നതാണ്. ആ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം കൂടി അതാണ്. നമ്മൾ സത്യത്തിൻ്റെ പാതയിലാണെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ കൃത്യമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസം രൂഢമൂലമാണെങ്കിൽ, ഏത് വഴി പഴച്ച കക്ഷികൾക്കും ഏത് ദുർമാർഗികൾക്കും നമ്മെ വഴി പഴപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കാൻ, ശരിയായ അഖീദ പഠിക്കാൻ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ച, കുറേ കാലം ദീനിനു വേണ്ടി രംഗത്ത് വന്നിരുന്ന, ശരിയായ അഖീദക്ക് വേണ്ടി ആ അഖീദയിലൂടെ തന്നെ ജീവിച്ചിരുന്ന ചില ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ പിന്മാറി, ഞാൻ എൻ്റെ വീക്ഷണം ഇങ്ങനെയാണ്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥയിലേക്ക് വഴി മാറുന്നത് ശരിയായ വിശ്വാസം മനസ്സിൽ മൂലമല്ലാത്ത കൊണ്ടാണെന്നത് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ, അഥവാ തഖൂലുൽ ഖാദത്തു മിനൽ ജിന്നി വൽ ഇൻസ്, അദ്ദേഹം പറയുന്നത്, ഈ പറയുന്നത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട നേതാക്കന്മാരാകുന്നു. ആരോടാ പറയുന്നത്? ലിൽ അത്ബാഇ, തങ്ങളെ പിൻപറ്റിയവരോട് പറയും, മൽ അംറു കമാ തസ്ഉമൂൻ, നിങ്ങൾ പറയും പോലെയല്ല കാര്യം, ബൽ കാനത് ഖുലൂബുക്കും മുൻകറത്തുൻ ലിൽ ഈമാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തെ തിരസ്കരിക്കുന്ന ഹൃദയങ്ങളായിരുന്നു, ഖാബിലത്തുൻ ലിൽ കുഫ്രി വൽ ഇസ്യാൻ, നിങ്ങൾ സത്യനിഷേധവും ധിക്കാരവുമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് നേതാക്കന്മാർ അനുയായികൾക്ക് മുമ്പിൽ വച്ച് അവർ പറയുമെന്നാണ് അള്ളാഹു ഈ വ്യക്തമാക്കുന്നതെന്ന് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള അവിടുത്തെ തഫ്സീറിൽ വ്യക്തമാക്കുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമുക്കൊരുപാട് ചിന്തിക്കാനും ആലോചിക്കാനും വക നൽകുന്ന ഒരു വചനം കൂടിയാകുന്നു ഈ വചനം, അഥവാ ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ, അവർ പറയും അഥവാ നേതാക്കന്മാർ പറയും, അല്ല നിങ്ങൾ തന്നെയാണ് അവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസകാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അറിയുവാനും ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ നാം കേട്ടത് സൂറത്തു സോഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും, അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10,00,000 പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 65 വരെയുള്ള ആയത്തുകളാണ് പല ക്ലാസുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 66-67 ആയത്തുകളാണ് എടുക്കുന്നത്.

فجعلناها نكالا لما فجعلناها فجع. ഇവിടെ ഐൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫജഅൽനാഹ അല്ല ഫജ, ഫജഅൽനാഹ. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. നകാലല്ലിമ, നകാലൻ ലിമ, തൻവീന് ശേഷം ലാം, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന, നകാലല്ലിമ. بين يديها وما خلفها وما خلفها وموعظة للمتقين وموعظة. ഇവിടെ ഐൻ ദാദ് ഈ രണ്ട് അക്ഷരങ്ങളെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, വമൗഇ ശേഷം വമൗഇദ ദ, ത്വാഇന് പുള്ളിയിട്ടാൽ ദ, ദ ദി സാധാരണ അവിടെ ഓതുന്നത് പല ആളുകളും വമൗ ഇളത്തൻ എന്നായിരിക്കും, വമൗ ഇളത്തല്ലിൽ. അങ്ങനെയല്ല, വമൗ ഇളത്തൻ, വമൗ ഇളത്തല്ലിൽ. അതുപോലെ തന്നെ ഇവിടെയും തൻവീന് ശേഷം തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. വമൗ ഇളത്തല്ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ മണിക്കരുത്. അതുപോലെ തൻവീൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വമൗഇദതൻലിൽ, വമൗഇദതൻലിൽ എന്നല്ല, വമൗഇദതൻലിൽ മുത്തഖീൻ. അതുപോലെ അൽ മുത്തഖീൻ, ലിൽ മുത്തഖീൻ, മുത്തഖീൻ ഖാഫ്, മുത്തഖീൻ എന്നല്ല മുത്തഖീൻ. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഖാ ഖീ ഖു അഖ് ലിൽ മുത്തഖീൻ, ഇങ്ങനെ വായിക്കണം. അടുത്ത ആയത്ത്, വഇദ് ഖാല മൂസ ലിഖൗമിഹി, വഇദ് ഖാല, വഇദ് ഖാല എന്നല്ല, ദാൽ പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇദ് ദാ ദി ദൂ അദ്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നാവിൻ്റെ അറ്റം വളരെ നേരിയ തോതിൽ പുറത്ത് ഉണ്ടായിരിക്കണം. വഇദ് ഖാല, വഇദ്, വഇദ് ഖാല. ഖാഫ് പറഞ്ഞു, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെയും മേലെയാണ് ഖാഫ്. ഖാല മൂസ, മൂസ എന്നല്ല, മൂസ ലിഖൗമിഹി, ലിഖൗമിഹി ഇന്നല്ലാഹ, ലിഖൗമിഹി ഇന്നല്ലാഹ. ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. സിലത്തുൽ കുബറ, സിലത്തുൽ ത്വീല എന്നൊക്കെ പറയും. അപ്പോൾ ലിഖൗമിഹി ഇന്നല്ലാഹ, ഇങ്ങനെ വായിക്കണം. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും, യഅ്മുറുക്കും, യഅ്മുറുക്കും അല്ല യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും. അൻ തസ്ബഹു, സാക്കിനായ നൂനിന് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്ബഹു, ഇഖ്ഫാ ബിഗുന്ന. തസ്ബഹു അല്ല തസ്, ദാലെ തസ്ബഹു ഹു, തൊണ്ടയുടെ മധ്യഭാഗം ഹ. തസ്ബഹു ബഖറ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, ബഖറ. ഖാലൂ അതത്തഖിദുന, ഇവിടെയും മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ അതത്തഖിദുന, അതത്തഖിദുന, കൃത്യമായി വായിക്കണം ഈ വാക്കുകളെല്ലാം. അതത്തഖിദുന, അതത്തഖിദുന ഹുസുവ. ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരത്തിന് സഅൻ ദമ്മാണ്, ഹുസുവ എന്ന് സുക്കൂനാവരുത്, ഹുസുവ, ഹുസുവ. ഇവിടെ അക്ഷരത്തിനുള്ള സ എന്ന അക്ഷരത്തിനുള്ള ഹർക്കത്ത് മാറിപ്പോവരുത്, സുക്കൂനല്ല, ദമ്മാണ്, ഹുസുവ. ഖാല അഊദു ബില്ലാഹി, ഖാല അഊദു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണത്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിൻ ശൈത്താനിർ റജീം പറയണം. പല ആളുകളും ഔദു ബില്ലാഹി എന്നാ പറയുക, ഔദു അല്ലെങ്കിൽ ഔസു ബില്ലാഹി. വളരെയധികം ശ്രദ്ധിക്കണം. അഊദു, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ തൊട്ട് മുകളിൽ മധ്യഭാഗം,
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാല് ഔദു അല്ല, അപ്പോൾ അർത്ഥം മാറിപ്പോവും. അഊദു അഊദു ബില്ലാഹി അൻ അകൂന അൻ അകൂന. ഇവിടെ ഇദ്ഹാറാണ്, സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നാലിവിടെ അബദ്ധമായിട്ട് വരുന്നത് അന്നക്കൂന എന്ന് വായിക്കും, അന്നക്കൂന മിന എന്നല്ല, എൻ അക്കൂന എൻ അക്കൂന മിനൽ ജാഹിലീൻ ജാഹിലീൻ. അവസാനത്തിൽ മദ്ദ് ആയിരത്തിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 66-67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുറാൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുവാനോ പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഐഖലി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: യാ റബ്ബാനൽ ഖാദീർ.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ ചെറിയ ഒരു ആയത്താണ് നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ 53-ാമത്തെ ഒരു ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് വലിയ ആയത്താണ്. നന്നായി റിപ്പീറ്റ് ചെയ്യുകയും കൂടുതൽ തവണ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിഫ്ളുൽ ഖുർആനിലൂടെ കുറച്ച് സമയം മാത്രമേ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കുന്നുള്ളൂ. ബാക്കി സൂറത്തിൻ്റെ തുടക്കം മുതലൊക്കെ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 53-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് 54-ാമത്തെ ആയത്തിൻ്റെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: فإن الله كان بكل شيء عليما.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.

0: ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്? അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
1: ذلك الكتاب لا ريب فيه هدى للمتقين.
0: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.